0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 19 വെള്ളിയാഴ്ച. കൊല്ലവർഷം 1201, മിഥുനമാസം 5 ആയില്യം നക്ഷത്രം. മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 പക്ഷികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. നമ്മുടെ കൊച്ചു കൊച്ചു സ്വാർത്ഥതകൾക്കപ്പുറം വരും തലമുറയ്ക്കായി നമ്മൾ എന്താണ് കരുതി വെക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നന്മ പോലും നാളെയുടെ വലിയൊരു തണലായി മാറിയേക്കാം. ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇന്ന് നമുക്ക് ചുറ്റുമുള്ളവർക്കായി, ഈ ഭൂമിക്കായി ഒരു ചെറിയ നല്ല കാര്യം ചെയ്തു തുടങ്ങാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ വിജയം കാംക്ഷിക്കാത്തവർ ആരുണ്ട്? എന്നാൽ പലർക്കും അവർ ആഗ്രഹിക്കുന്ന ജീവിത വിജയം നേടാൻ കഴിയാറുണ്ടോ? എങ്ങനെ നമുക്ക് ജീവിതം ആനന്ദകരമാക്കാം? അതിനു വേണ്ടത് ജീവിത വിജയം നേടിയ മഹത് വ്യക്തികളെ പിന്തുടരുക എന്നതാണ്. മഹാകവി വള്ളത്തോൾ അദ്ദേഹത്തിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, പരിത്യാഗം എന്നത് ക്രിസ്തുദേവനിൽ നിന്നും, ധർമ്മരക്ഷോപായം എന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും, ദന്തിദേവന്റെ ദയാവായ്പും, ബുദ്ധന്റെ അഹിംസയും, ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും. ഇങ്ങനെ പോകുന്നു ഓരോരുത്തരുടെയും ഗുണഗണങ്ങൾ. ഇവരെ പോലെയൊക്കെ ആകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും മഹത് വ്യക്തികളുടെ ജീവിതം പഠിക്കുന്നതും നോക്കിക്കാണുന്നതും വഴി നമുക്കും അവരുടെ ചില ഗുണങ്ങൾ വശപ്പെടുമെങ്കിൽ അത് നല്ലത് തന്നെയാണ്. നമ്മളെ സമ്പന്നരും ജ്ഞാനികളും ആക്കുന്നതിൽ നിന്ന് തടയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി അതിന്റെ പരിണാമം എന്താണെന്നറിയൂ, തീർച്ചയായും അത് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. ഒന്നാമത്തെ കാര്യം, സൂര്യോദയത്തിന് മുമ്പ് ഉണരുക എന്നതാണ്. സൂര്യോദയത്തിന് ശേഷം ഉണരുന്നത് നമ്മിൽ അലസത സൃഷ്ടിക്കും. മടി കാരണമാണിത് സംഭവിക്കുന്നത്. ഈ മടി നമ്മളിലെ ഊർജ്ജവും ഐശ്വര്യവും ഇല്ലാതാക്കും. രണ്ടാമത്തെ കാര്യം, വരവറിയാതെ ചിലവാക്കുന്നതാണ്. സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം അനാവശ്യമായി ചിലവാക്കാതിരിക്കുക. സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതില്ലെങ്കിൽ നാം വേഗം കടക്കണിയിൽ വീണുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കാര്യം, അന്നു ചെയ്യേണ്ട കർമ്മങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ചിട്ടയോടെ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ കടമകൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കുക. സമയത്തിന്റെ വില അറിയാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയം നേടാൻ കഴിയില്ല. നമ്മുടെ സമയത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ സമയത്തിനും വില മതിക്കുന്നത് വലിയൊരു കാര്യമാണ്. നാലാമത്തെ കാര്യം, നമുക്ക് ചുറ്റും പലതരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ്. ഭൂരിഭാഗം വ്യക്തികളും എപ്പോഴും അവരുടെ ആവലാതികളും ആകുലതകളും ക്ലേശങ്ങളും പങ്കിടുന്നവരാണ്. എപ്പോഴും നെഗറ്റീവ് കമന്റുകളും നിരാശ നിറഞ്ഞ സന്താപം നിറഞ്ഞ കാര്യങ്ങൾ പറയുന്നവരെ അകറ്റി നിർത്തുക. അവരുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലും നിരാശയും ആകുലതകളും നിറയ്ക്കും. അവരുടെ ചിന്തകൾ നമ്മുടെ ലക്ഷ്യങ്ങളെയും ആത്മവിശ്വാസത്തെയും എളുപ്പത്തിൽ ഇല്ലാതാക്കും. അടുത്തതും ഏറ്റവും ശ്രദ്ധേയിക്കേണ്ടതുമായ കാര്യം, നാം മികച്ച വിദ്യാഭ്യാസം നേടിയാലും പുതിയ അറിവുകൾ നേടാൻ ഒരിക്കലും വിമുഖത കാണിക്കരുത് എന്നുള്ളതാണ്. കാലത്തിനൊത്ത് പഠിച്ച കാര്യങ്ങൾ ഓർത്തുവെക്കുകയും പുതിയ നൂതന അറിവുകൾ നേടുകയും ചെയ്തില്ലെങ്കിൽ സമൂഹം നമ്മളെ വളരെ വേഗം പിന്തള്ളും. ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോഴാവും നാം മറ്റുള്ളവരുടെ വേദനയെപ്പറ്റിയും അതിൻ്റെ ആഴത്തെപ്പറ്റിയും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. നമ്മുടെ മനസ്സ് ഇനിയും ഏറെ വളരാനുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണത്. ലോകം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മാറ്റത്തിനൊപ്പം മാറാൻ തയ്യാറാകാത്തവർ പിന്തള്ളപ്പെട്ടു പോകും. പുതിയ അറിവുകൾ നേടാനും പഴയ മാമൂലുകളും ചിന്താഗതികളും ഉപേക്ഷിക്കാനും മടിക്കുന്നവർ സ്വയം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നല്ല മാറ്റങ്ങൾ ഭയപ്പെടാനുള്ളതല്ല, മറിച്ച് വളരാനുള്ള അവസരമാണ്. വിശാലമായ വഴക്കമുള്ള മനസ്സിനുടമകൾക്ക് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയും. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് പുതു ഊർജം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ ഉണർത്തുകയും ചെയ്യും. നമുക്കും നല്ല വിശാലമായ ചിന്താഗതികളോടെ പുതു മാറ്റങ്ങൾക്കായി കാത്തിരിക്കാം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

0: നല്ല മാറ്റത്തിൻ്റെ പുതുമഴ നമ്മുടെ ജീവിതത്തിലും പെയ്തിറങ്ങട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 19-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ മനുഷ്യാവകാശ മുന്നേറ്റങ്ങളിലൊന്ന് അടയാളപ്പെടുത്തുന്ന ദിവസമാണ് June 18. 1865 June 19 ടെക്സാസിലെ ഗാൽവസ്റ്റണിലെത്തിയ യൂണിയൻ ജനറൽ ഗോൾഡൻ ഗ്രേഞ്ചർ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ചതായും ടെക്സാസിലെ എല്ലാ അടിമകളും സ്വതന്ത്രരാക്കപ്പെട്ടതായും പ്രഖ്യാപിച്ചത്. എബ്രഹാം ലിങ്കൺ 2 വർഷം മുമ്പ് തന്നെ അടിമത്ത നിരോധന വിളംബരം നടത്തിയിരുന്നുവെങ്കിലും അമേരിക്കയുടെ വിദൂര കോണുകളിലുള്ളവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് ഈ ദിവസമാണ്. 2021 ഇത് അമേരിക്കയിലെ ഔദ്യോഗിക ഫെഡറൽ അവധി ദിനമായി അംഗീകരിക്കപ്പെട്ടു. ആഫ്രോ അമേരിക്കൻ ജനതയുടെ സംസ്കാരത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഈ ദിനം. മ്യാൻമറിലെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുഖമായ ഓങ് സാൻ സൂചി ജനിച്ചത് 1945 June 19. രാജ്യത്തിന്റെ സൈനിക ഭരണകൂടത്തിനെതിരെ അഹിംസാത്മകമായ രീതിയിൽ പതിറ്റാണ്ടുകളോളം പോരാടിയ വ്യക്തിത്വമാണ് അവർ. ഇതിന്റെ പേരിൽ 15 വർഷത്തോളം അവർ വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നു. 1991 അവർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. പിൽക്കാലത്ത് മ്യാൻമറിന്റെ ഭരണാധികാരത്തിൽ എത്തിയെങ്കിലും റോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നത്തിലെ നിലപാടുകളുടെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടു. വീണ്ടും സൈനിക അട്ടിമറിയിലൂടെ അവർ തടവിലാക്കപ്പെട്ടെങ്കിലും ഏഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശീതയുദ്ധകാലത്ത് അമേരിക്കയെ പിടിച്ചുകുലുക്കിയ ഒരു ചാരക്കേസിലെ പ്രതികളായ ജൂലിയസ് ഏദൽ റോസൻബർഗ് ദമ്പതികളെ 1953 June 19 സിംഗ് സിംഗ് ജയിലിൽ വെച്ച് വൈദ്യുത കസേര ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. അമേരിക്കയുടെ അണുബോംബ് രഹസ്യങ്ങൾ സോവിയറ്റ് യൂണിയന് ചോർത്തി നൽകിയെന്നതായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം. സമാധാനകാലത്ത് ചാരവൃത്തിക്ക് അമേരിക്കയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യ പൗരന്മാരായിരുന്നു ഇവർ. ഈ വധശിക്ഷ വലിയ അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾക്ക് കാരണമായി. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരം അമേരിക്കയിൽ അതിന്റെ ഉച്ചസ്ഥായിലെത്തിയ കാലഘട്ടത്തിന്റെ അടയാളമായാണ് ഈ ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടർച്ചയായി ഫ്രാൻസിലെ നാഷണൽ

അസംബ്ലി പരമ്പരാഗതമായി രാജകുടുംബങ്ങളും പ്രഭുക്കന്മാരും അനുഭവിച്ചു പോന്ന എല്ലാ കുലീന പദവികളും പാരമ്പര്യ അവകാശങ്ങളും ഔദ്യോഗികമായി റദ്ദാക്കിയത് 1790 ജൂൺ 19 സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ വിപ്ലവ മുദ്രാവാക്യത്തിന്റെ പ്രായോഗിക നടപ്പിലാക്കലായിരുന്നു ഇത്. പ്രഭുക്കന്മാർക്ക് സമൂഹത്തിലുണ്ടായിരുന്ന പ്രത്യേക നികുതി ഇളവുകളും അധികാരങ്ങളും ഇല്ലാതായതോടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തുല്യ അവകാശങ്ങൾ ലഭിച്ചു. യൂറോപ്പിലെ ഫ്യൂഡൽ ഭരണാക്രമണത്തിന്റെ തകർച്ചയ്ക്ക് വേഗത കൂട്ടിയ ഒരു സുപ്രധാന തീരുമാനമായിരുന്നു ഇത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായിരുന്നു ആപ്പിൾ എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം. 1981 ജൂൺ 19 ഫ്രഞ്ച് ഗയാനയിൽ നിന്നും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഏരിയൻ 1 റോക്കറ്റ് ഉപയോഗിച്ച് ഈ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത്. ആദ്യത്തെ 3-ആക്സിസ് സ്റ്റെബിലൈസ്ഡ് പരീക്ഷണാത്മക കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു ഇത്. ടെലിവിഷൻ പ്രക്ഷേപണം, ടെലികമ്മ്യൂണിക്കേഷൻ പരീക്ഷണങ്ങൾ എന്നിവയ്ക്കായി ഇത് ഉപയോഗിച്ചു. ഇന്ത്യയുടെ ഇന്നത്തെ അത്യാധുനിക ഇൻസാറ്റ് ഉപഗ്രഹ ശൃംഖലയ്ക്ക് അടിത്തറ പാകിയത് ഈ വിജയമാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജൂൺ മാസം 19-ാം തീയതി, കേരളം വായനാ ദിനമായി ആചരിക്കുന്ന ദിവസം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ സന്ദേശം മലയാളികളുടെ മനസ്സിലേക്ക് കോറിയിട്ട പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി സ്മരിക്കുന്നത്. ഇന്ന് മുതൽ ജൂൺ 25 വരെയുള്ള ഒരാഴ്ചക്കാലം നമ്മൾ വായനാ വാരമായും ആഘോഷിക്കുന്നു. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിച്ചതിൽ വലിയൊരു പങ്കുവഹിച്ചത് പി എൻ പണിക്കർ തുടക്കം കുറിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പോലെ ജന്മനാടായ നീലംപേരൂരിൽ ഒരു ചെറിയ വായനശാല തുടങ്ങിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ വലിയ വിപ്ലവത്തിന് അടിത്തറയിട്ടു. പിന്നീട് അത് കേരളത്തിലുടനീളം ആയിരക്കണക്കിന് വായനശാലകളായി പടർന്ന് പന്തലിച്ചു. ഗ്രാമങ്ങളിലെ വായനശാലകൾ വെറുമൊരു പുസ്തകശാല മാത്രമല്ല, മറിച്ച് വലിയ ചർച്ചകളുടെയും സാംസ്കാരിക കൂട്ടായ്മകളുടെയും ഈറ്റില്ലമായിരുന്നു. അക്ഷരങ്ങളെ പ്രണയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയാറുണ്ട്. ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് പുതിയൊരു ലോകത്തിലൂടെയാണ്, കണ്ടുമുട്ടുന്നത് ഒട്ടനവധി മനുഷ്യരെയാണ്. വായന നമ്മുടെ ഭാവനയെ ഉണർത്തുക മാത്രമല്ല, നമ്മിലെ മനുഷ്യത്വത്തെയും വിവേകത്തെയും വളർത്തുകയും ചെയ്യുന്നു. ഡിജിറ്റൽ ലോകത്തെ റീൽസുകൾക്കും ഷോർട്സുകൾക്കും ഇടയിൽ പുസ്തകങ്ങളുടെ ഗന്ധവും വരികളുടെ ആഴവും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് പുതിയ തലമുറയുടെ കടമ കൂടിയാണ്. ഫോൺ സ്ക്രീനുകളിൽ നിന്ന് അല്പം മാറി നിന്ന് ഒരു പുസ്തകത്തിന്റെ താളുകൾ മറച്ചു നോക്കാൻ ഇന്നത്തെ ഈ വായനാ ദിനം നമുക്കൊരു തുടക്കമാവട്ടെ. അറിവുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് വായനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
5: Info@7.
6: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസ് വിഷയത്തിൽ സ്പോർട്സ് ക്വാട്ട വിഭാഗത്തിൽ സീറ്റ് ഒഴിവാക്കി. യോഗ്യരായവർ June 24 വൈകിട്ട് 3:00 അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-2270-335. നമ്പർ ഒരിക്കൽ കൂടി 0466-2270-335. ജില്ലാ ലൈബ്രറി കൌൺസിൽ 6 താലൂക്കുകളിലെ അംഗഗ്രന്ഥശാലകളിലെ ലൈബ്രറിയന്മാർക്ക് June 20 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പബ്ലിക് സോഫ്റ്റ്വെയർ പരിശീലനം 2ാം ഘട്ടം സംഘടിപ്പിക്കുന്നു. May 29, 30, June 1, 2, 3 തീയതികളിൽ നടന്ന പരിശീലനത്തിൽ പങ്കെടുക്കാത്ത ലൈബ്രറിയന്മാർ രാവിലെ 10 എത്തണമെന്ന് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അറിയിച്ചു. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ വിഭാഗങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിന് June 22 രാവിലെ 10 കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-2260-565. നമ്പർ ഒരിക്കൽ കൂടി 0466-2260-565. അട്ടപ്പാടി ITDP നിയന്ത്രണത്തിലുള്ള പോസ്റ്റ് മെട്രിക്, പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്കും അട്ടപ്പാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നതിന് June 23 രാവിലെ 10 വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. യോഗ്യത MA സൈക്കോളജി, MSW, MSc സൈക്കോളജി. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്നുള്ളവർ തുല്യത സർട്ടിഫിക്കറ്റ് നൽകണം. പട്ടിക വിഭാഗക്കാർക്ക് മുൻഗണന. വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അട്ടപ്പാടി അഗളി മിനി സിവിൽ സ്റ്റേഷനിൽ 2ാം നിലയിലുള്ള ITDP ഓഫീസിൽ എത്തണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0492-424-4382. നമ്പർ ഒരിക്കൽ കൂടി 0492-424-382. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ PhD ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. മലയാള വിഭാഗം ഗവേഷണ കേന്ദ്രത്തിലെ ഭാഷാശാസ്ത്രം മേഖലയിൽ ഡോക്ടർ ടി ശ്രീവത്സന്റെ കീഴിൽ ഒരു ഒഴിവുണ്ട്. സംസ്കൃത വിഭാഗത്തിൽ ഡോക്ടർ എ വാസുവിന്റെ കീഴിൽ ഒരു ഒഴിവും ഡോക്ടർ സുമാ പാറപ്പട്ടോളയുടെ കീഴിൽ 6 ഒഴിവുകളുമുണ്ട്. UGC, JRF യോഗ്യതയുള്ളവർക്ക് മലയാള വിഭാഗത്തിലേക്ക് June 30 സംസ്കൃത വിഭാഗത്തിലേക്ക് June 26 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-2212-23. നമ്പർ ഒരിക്കൽ കൂടി 0466-2212-23. അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നതിന് June 22 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. ഡോക്ടർ, MBBS, TCMC രജിസ്ട്രേഷൻ, നഴ്സിംഗ് ഓഫീസർ, GNM, BSc Nursing Kerala Registration, Nursing Assistant, ANM Kerala Registration. Repeat, X-ray Technician, DRRT Paramedical Council Registration, Security, ART, SSLC Vijayam, Part-time Sweeper, 7th Tharam, ഇന്നിവയിലാണ് ഒഴിവുകൾ. പാർട്ടൈം സ്വീപ്പർക്ക് 50 വയസ്സാണ് പ്രായപരിധി, മറ്റെല്ലാ തസ്തികകൾക്കും 45 വയസ്സ്. സെക്യൂരിറ്റി തസ്തികയിലേക്ക് എക്സ് സർവീസ്മാൻ, ആയോധന കലകൾ അറിയുന്നവർ എന്നിവർക്ക് മുൻഗണന. യോഗ്യത, പ്രായം തെളിയിക്കുന്ന അസൽ രേഖകളുമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ട്രേഡ്മാൻ തസ്തികകളിലെ ഒഴിവിലേക്ക് ഇന്ന് രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. ദിവസവേതനടിസ്ഥാനത്തിലാണ് നിയമനം. ട്രേഡ്മാൻ യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ THSLC അല്ലെങ്കിൽ SSLC വിജയോ, KGCE, NTC, VHSC, ITI അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ 1st class BE, BTEC, MTEC അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലാസ് എടുക്കാൻ തയ്യാറായി വരണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-226-5 നമ്പർ ഒരിക്കൽ കൂടി 0466-226-5 ചാത്തന്നൂർ അസാപ് കമ്മ്യൂണിറ്റിയുടെ സ്കിൽ പാർക്കിൽ June 20 രാവിലെ 9:30 ജോബ് ഫെയർ നടത്തും. യോഗ്യത 10th class +2 ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94-95-99-97-21 നമ്പർ ഒരിക്കൽ കൂടി 94-95-99-97-21 വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10th class +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1, A+ ലഭിച്ചവർക്ക് ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി July 31. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-29-71-633 നമ്പർ ഒരിക്കൽ കൂടി 0491-29-71-633 ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിന് ജില്ലയിൽ വായനാ ദിനത്തിൽ തുടക്കമാകും. ഇന്ന് രാവിലെ 10 BEMHSൽ ജില്ലാ കളക്ടർ കെ സുധീർ ഉദ്ഘാടനം ചെയ്യും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി വീഡിയോ ഫോട്ടോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വീഡിയോ സ്ട്രീമർമാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പുതിയ പാനൽ രൂപീകരണത്തിലേക്ക് ശനിയാഴ്ച വൈകിട്ട് 5 അപേക്ഷിക്കാം. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും 20 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുമരംപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ HST പാർട്ട് ടൈം തസ്തികയിലേക്ക് June 22 രാവിലെ 11 കൂടിക്കാഴ്ച നടത്തും. യോഗ്യതാ രേഖകൾ പകർപ്പുകൾ സഹിതം പങ്കെടുക്കണമെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-76-372 നമ്പർ ഒരിക്കൽ കൂടി 0491-25-76-372 ആനക്കട്ടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിന് June 23 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത ബിഫാം, ഡിപ്ലോമ ഇൻ ഫാർമസി, കേരള ഫാർമസി രജിസ്ട്രേഷനും 1 പ്രവൃത്തി പരിചയവും. സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം പങ്കെടുക്കണമെന്ന് ആനക്കട്ടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതോടുകൂടി ഇൻഫോ7 പൂർണ്ണമാകുന്നു.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പോയിട്ട് പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
7: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയേ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
1: 12 വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
8: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
9: 10th class കഴിഞ്ഞ് +2 പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
10: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കുടികാലം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
3: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
2: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
5: ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? എനിക്ക് ആരുടെ അടിമയാകാൻ വയ്യ. ഐ നീഡ് മൈ ഫ്രീഡം. അല്ലെ? നമുക്ക് ആർക്കും, മനുഷ്യർക്ക് ആർക്കും ഒരാളുടെ അടിമയായിട്ട് അങ്ങനെ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം കളഞ്ഞിട്ട് ജീവിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. അല്ലേ? നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ജീവിക്കാനാണ് എല്ലാ മനുഷ്യർക്കും ഇഷ്ടം. ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അറിയാതെ ഈ ഇഷ്ടങ്ങൾ പറയുമ്പോഴും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ പണിതുയർത്തിയ ചില മാനസിക തടവറകളുണ്ട്. ആ മാനസികമായിട്ടുള്ള ഒരു ജയിലിൽ, ഒരു മെന്റൽ ജയിലിൽ നമ്മളിപ്പോഴും ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ചില ആളുകളെങ്കിലും അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ഒരു റിയൽ ലൈഫ് സീൻ ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പക്ക മാസമായിട്ടുള്ളൊരു ഒരു പുള്ളിക്കാരനാണ്. സ്വന്തം നിലപാടുള്ളവൻ, എന്ത് കാര്യവും തുറന്ന് മുഖത്തടിച്ച് പറയുന്ന ആള്. പക്ഷേ എനിക്ക് ഈ ലാസ്റ്റ് ടൈം ആളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത്. കാരണം എന്താന്ന് വെച്ചാല് ആള് വളരെ ഒരു എന്താ പറയാ, ഓഫീസിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ ഫാൻ ബോയ് ആയിട്ട് മാറിയിട്ട് എന്ത് അനാവശ്യം പറഞ്ഞാലും എന്ത് ടോക്സിക് ഇറക്കിയാലും തിരിച്ചൊന്നും പറയാനാവാതെ സ്വന്തമായിട്ട് ഈ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു ഒരു കഴിവ് ആൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നി. സ്വന്തം ക്രിറ്റിക്കൽ തിങ്കിങ്ങും മൂല്യങ്ങളുമൊക്കെ ആ വേറെ ഒരാൾക്ക് വേണ്ടി അടിയറവിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പൊസിഷനിൽ വളരെ കാലിബറുള്ള, റാഷണലായിട്ട് ചിന്തിക്കുന്ന, എന്ത് കാര്യവും തുറന്ന് പറയുന്ന ഒരാൾ മാറിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ, ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഇത് ഇങ്ങനെ വന്നേന്ന് ആലോചിച്ചു. നമ്മൾ പല ആളുകളും അറിയാതെ ഈ പറയുന്ന കെണികളിൽ വീഴാറുണ്ട്. ചിലരുടെ വൈബ് അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ പ്രൊഫൈല് ഇതൊക്കെ കണ്ട് നമ്മളങ്ങ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങും. വേറൊരു കാര്യം നമ്മൾ ആലോചിക്കില്ല. ചില ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ വെറുമൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് ഇത്. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തു, അയാളെ എങ്ങ് നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക, അയാൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുക, അതേപോലെ തന്നെ നടക്കാൻ ശ്രമിക്കുക, ലോജിക്കില്ലാത്ത ക്രഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ചിന്തകളെയും ഐഡൻറ്റിറ്റിയെയും എവിടെയും കളയരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോ കാര്യത്തിനും ഉണ്ടാവണം എന്നതാണ് ഇന്നത്തെ എഴുത്തോലയുടെ വിഷയം. സോ നമുക്ക് കുറേ കാര്യങ്ങൾ കേൾക്കാനുണ്ട്, അതിലേക്കൊക്കെ പോവാം. ബട്ട് ബിഫോർ ദാറ്റ് നല്ലൊരു പാട്ടിൻ്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ പെർഫെക്ട്ലി ഓക്കെ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഈ ഫാമിലിയിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്സിലൊക്കെ സമാധാനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനർത്ഥം നമ്മുടെ സ്വന്തം ബുദ്ധി പണയം വെച്ച് കണ്ണും പൂട്ടി എല്ലാത്തിനും യെസ് പറയണം എന്നാണോ? അല്ലല്ലോ. ആരെന്ത് പൊട്ടത്തരം പറഞ്ഞാലും അതൊന്ന് ഫാക്ട് ചെക്ക് പോലും ചെയ്യാൻ റെഡിയാവാത്ത ആളുകളായിട്ട് പലരും മാറിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഇടയിലേക്ക് എത്ര എത്ര ഫേക്ക് ന്യൂസാണ് വരുന്നത്. ഓരോ ദിവസവും എന്തെല്ലാം തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് വരുന്നത്. ഇത് രണ്ടാമതൊന്ന് ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ച് അതൊന്ന് ആലോചിക്കാതെ തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഒരു കാര്യം. തെറ്റാണെന്ന് നമുക്കറിയില്ല, നമ്മൾ അതിനുവേണ്ടി മെനക്കെടുന്നില്ല. അതുമാത്രമല്ല, ഉള്ളിൽ തെറ്റാണെന്ന് 100% ബോധ്യമുണ്ടായാലും മറ്റുള്ളവരെ മുന്നിൽ വലിഞ്ഞു കയറി നിന്ന് ന്യായീകരിച്ച് ചില ആളുകൾ കോമാളികളാകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ പ്രശ്നം വന്ന ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ നേരെ പോയിട്ട് ഏതോ ഒരു ലൈഫ് കോച്ചിൻ്റെ ഒരു റീല് കാണുകയാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ട്ണർ എന്ത് പറഞ്ഞാലും അതനുസരിക്കുക, ചോദ്യം ചെയ്യാതിരിക്കുക, അതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ ആ ഒരു ലൈഫ് കോച്ച് പറയുകയാണ്. ഒരു AI ആണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് എവിടെയും തൊടാതെ വിഴുങ്ങിയിട്ട് ആ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു സ്വന്തമായിട്ട് അഭിപ്രായമില്ല. ഒന്ന് ചായ കുടിക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് കോഫി കുടിക്കാൻ തോന്നിയെങ്കിലും പാർട്ണറുടെ പെർമിഷൻ വേണം. അത് ഇതൊക്കെ ടോക്സിക് ആയിട്ടുള്ള ട്രാപ്പല്ലേ? അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ചിന്തിച്ച് വന്നിട്ടുള്ള ചില ക്രിട്ടിക്കൽ തിങ്കിങ് പവർ ഉണ്ട് നമുക്ക്. അതൊക്കെ നമ്മൾ വേണ്ടയിടത്ത് യൂസ് ചെയ്യുക തന്നെ വേണം. അല്ലാതെ എല്ലാവരും ആരെങ്കിലും എന്നെ ഭരിച്ചോട്ടെ, എനിക്ക് സ്വന്തമായി ഒന്നും തീരുമാനിക്കേണ്ട എന്ന് വിചാരിക്കുന്നത് വലിയ കഷ്ടമാണ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമില്ല അല്ലെ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമില്ല. ഏത് വലിയ ഐഡിയോളജി ആണെങ്കിലും, എന്ത് വലിയ ബന്ധമാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും, അത് നമ്മൾ അതേപടി സ്വീകരിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കാനുള്ളൊരു ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തും വെട്ടുവിഴുങ്ങാതെ ഇടയ്ക്കെങ്കിലും ചിലതെല്ലാം ചിന്തിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു സമയം നമ്മൾ നമ്മുടെ തലച്ചോറിന് കൊടുക്കണം, ഇടയ്ക്കെങ്കിലും കൊടുക്കണം. ഒന്നും ഒരിടത്തും ക്വസ്റ്റ്യൻ ചെയ്യാതെ വെറുതെ ഇങ്ങനെ തലയാട്ടുന്നത്, എല്ലാത്തിനും യെസ് പറയുന്നതൊക്കെ ഈ മാനസിക അടിമത്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരാളെ ഭയങ്കരമായിട്ട് ആരാധിച്ചിട്ട് അവരുടെ മുന്നിൽ നമ്മുടെ ചിന്തകളൊക്കെ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ അവരെക്കാൾ മോശക്കാരനാണ്, എനിക്ക് വിവരമില്ല എന്നാണ്. എന്തിനാണ് ബ്രോ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ഡൗൺ ഗ്രേഡ് ചെയ്യുന്നത്? മാനസികമായിട്ടുള്ള ഈ അടിമത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കംഫർട്ട് ആയിട്ടുള്ള തടവറകളിൽ നിന്ന് എന്നാണോ നമ്മൾ നമ്മളെ റീബൂട്ട് ചെയ്ത് പുറത്ത് കിടക്കുന്നത്, അന്ന് മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി അൺലോക്ക് ആകൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. നിങ്ങൾ ആരെക്കാളും മോശക്കാരനല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തകൾക്കും ലൈഫിനൊക്കെ വാല്യൂ ഉണ്ട്. BBCEO ഓഫ് യുവർ ഓൺ മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു ന്യൂസ് പോലും നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത് തെറ്റായ വാർത്തയാണോ ശരിയായ വാർത്തയാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നോക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരു സ്പേസ് കൊടുക്കണം. അല്ലാതെ നമ്മൾ എല്ലാം ചാടിക്കേറി എല്ലാത്തിനും യെസ് പറഞ്ഞ് എല്ലാം നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ ജീവിച്ച് അങ്ങനെ പോയാൽ പോരാ എന്നാണ് ഇന്നത്തെ എഴുത്തോലയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ബി ദ CEO ഓഫ് യുവർ ഓൺ മൈൻഡ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

യെസ്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും അല്ലെ. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞതല്ല, നമുക്കെല്ലാവർക്കും അറിയാം. കുഞ്ഞുണ്ണി മാഷിന്റെ വാചകമാണിത്. അതെ, ഇന്ന് June 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കാൻ പോകുന്ന വാരത്തിന്റെ തുടക്കമാണിന്ന്. പി എൻ പണിക്കരുടെ ജന്മദിനമായിട്ടാണ് June 19 കേരളത്തിൽ വായനാ ദിനമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. അങ്ങനെ ദേ വീണ്ടും ഒരു വായനാ ദിനം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വായനാ ദിനത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ദേ ഇന്നത്തെ ആഹല്യ വിഷസ് നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ദേ മൈക്കിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളാരാണ്? ഞാനാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം വായിലെയാണ് ആഹല്യ വിഷസുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് വായനാ ദിനമാണ്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങ് ആരംഭിച്ചത്. പണ്ട് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു ഏറ്റവും അധികം ഈ ഒരു ദിനങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നത്. പിന്നീട് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഈ ഒരു ഏജിലേക്ക് എത്തുന്ന സമയത്ത് വായന കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൂടെയുണ്ട് കേട്ടോ. ഇപ്പോഴും വായിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു, നമുക്കറിയാലോ, ഒരു വീക്ക് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആഘോഷമാണ് ഒരു വാരത്തിലെ ആഘോഷം എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ അതിലേക്കൊന്നും നമുക്കിങ്ങനെ പോവാനായിട്ട് സാധിക്കാറില്ല. ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ബിസിയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു, അങ്ങനെ ബിസി ആയിരിക്കുന്ന ഈ ഒരു ലൈഫ് ടൈമിൽ ഇന്നത്തെ ദിവസം എനിക്കിങ്ങനെ അഹല്യ വിഷസിൽ വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വായനാ ദിനത്തിന്റെ കാര്യങ്ങൾ, വായനയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കാതെ പോകുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ദേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വായനയെ പറ്റിയാണ്. ഞാൻ ഏറ്റവും ആദ്യം വിചാരിച്ചൊരു കാര്യം, നിങ്ങളോട് നിങ്ങൾക്ക് വായിച്ച് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്ന ആ ഒരു കോട്ട് ഏതാണ്, ആ ഒരു വാചകം ഏതായിരിക്കും എന്ന് ചോദിക്കണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ആഗ്രഹം. പിന്നീട് ഞാൻ വിചാരിച്ചു, അല്ല, വായന എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു കോട്ടുകൾ എന്നതിലുപരിയായിട്ട് പലർക്കും പലതായിരിക്കും. ചിലർക്ക് വായന എപ്പോഴും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒതുങ്ങിപ്പോവാറുണ്ട്. അതായത് ആ ഒരു എഴുത്തുകാരുടെ ബുക്സ് മാത്രം നോക്കി വായിക്കുന്നവരെ ഞാൻ കാണാറുണ്ട്. അപ്പം അതൊരു എഴുത്തുകാരനായിക്കോട്ടെ, ഒരു എഴുത്തുകാരി ആയിക്കോട്ടെ, ഇനി അതല്ലാതെ ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തും വായിക്കും, എന്ത് കിട്ടിയാലും വായിക്കും, ഇന്നൊരു കാറ്റഗറി എന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിലും വായിക്കും. ഇനി അവിടെ കഥയാവാം, കവിതയാവാം, നോവലുകളാവാം, അതല്ലാതെയുള്ള എന്തോ ഏതൊരു എഴുത്തും വായിക്കുന്നവരുണ്ട്. അങ്ങനെ ഈ എഴുത്ത് അല്ലെങ്കിൽ വായന എന്ന് പറയുന്ന കാര്യം പലർക്കും പലതാണ് അല്ലെ, പലർക്കും പല അനുഭവങ്ങളാണ്. ചിലവരെ ഞാൻ കാണാറുണ്ട് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ നേരെ ഉൾട്ടയാണ് കേട്ടോ. എനിക്ക് ഞാൻ വായിക്കുന്ന ബുക്സിൽ ഒരു കാര്യം മാർക്ക് ചെയ്യുന്നതും ഒരു കാര്യം എഴുതുന്നതും ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ എൻ്റെ ഒരു ഡിജിറ്റൽ ഡയറിയിലേക്ക് മാറ്റുന്നതായിരുന്നു എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് താല്പര്യമുള്ളൊരു കാര്യം. അപ്പോൾ വായനയും വായനയുടെ ആസ്വാദനവും പലർക്കും പലതാണ് അല്ലേ, വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ദേ ഇന്നത്തെ അഹല്യ വിഷസിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന കാര്യം ഇതുതന്നെയാണ്, വായന. ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്. നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കുറിച്ച് പറയാം, ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെ കുറിച്ച്, എഴുത്തുകാരിയെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ബുക്സാണ് പ്രിഫർ ചെയ്യാറ് വായിക്കാൻ വേണ്ടി, ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചൂസ് ചെയ്യാറുണ്ട് ചില ഒരു വായന, ബുക്ക് തിരഞ്ഞെടുക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ ആ ബുക്കിൻ്റെ ഭാഗം നോക്കിയിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ചെറിയൊരു വിവരണം വായിച്ചുകൊണ്ട് ബുക്ക് സെലക്ട് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില പേര് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഓതേഴ്സിൻ്റെ ബുക്സ് ആണെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ബുക്ക് തിരഞ്ഞെടുക്കാറ്, ആ ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് പറയാം കേട്ടോ. അതുപോലെ ഇന്നും നിങ്ങളുടെ ഓർമ്മയിൽ വായിച്ച്, ഒരുപാട് വർഷമായി വായിച്ചിട്ട് പക്ഷേ ഇന്നും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു വാചകമുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതായിരിക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. മൊത്തത്തിൽ നമ്മൾക്ക് ഇതിനെല്ലാത്തിനെയും ഒരു ഇതിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരാം എന്ന് പറയുകയാണെങ്കിൽ വായന, അതുതന്നെയാണ് ഇന്നത്തെ എൻ്റെ കുട. ആ കുടക്കീഴിൽ ഒരുപാട് ചോദ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതിലേക്കൊക്കെ പോണം അല്ലെ. അപ്പൊ ഈ വായനയുമായിട്ടാണ് ഇന്നത്തെ അഹല്യ വിഷസ് എത്തിയിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ, ആ ഇല്ല. അപ്പൊ വേഗം വേഗം വേഗം നിങ്ങളുടെ കോൾസും മെസ്സേജസ് ഒക്കെ പോന്നോട്ടെ. അപ്പോ വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8815090 82 81 50 90. വായനയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലെ. വായിച്ചതിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യം, ഇനി വായിക്കാൻ
ആഗ്രഹിക്കുന്ന കാര്യം, വായന എങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് എന്റെ കൊച്ചു കൂട്ടുകാർ കൂടുതലായിട്ട് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. വായന കുറച്ചുകൂടി ഈ ഒരു യങ് ജനറേഷൻസിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ കോൾസ് കുറച്ചുകൂടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം എന്റെ എക്സ്പെക്ടേഷൻസ് എന്താവും. നോർമലി നമ്മൾ പറയാറുണ്ട് എക്സ്പെക്ടേഷൻ സ്കിൽസ് ഹാപ്പിനെസ് എന്ന്. അറിയില്ല ഇന്ന് കില്ല് ചെയ്യുമോ അതോ ഞാൻ ഹാപ്പി ആവോ എന്നുള്ളൊരു കാര്യം. നിങ്ങൾ എന്നെ ഹാപ്പി ആക്കി വെക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. പ്രതീക്ഷയിൽ ദേ എത്തുന്നു ആദ്യത്തെ ആ ഒരു പാട്ട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. Kete kootu kooda.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പൊ ദേ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ റെഡിയാണ്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. അഹല്യ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരി വി ആർ ആയില്യ കുട്ടിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊയ്യാമ്പാറ ഷൈഫുദ്ദീൻ.
2: ഷൈഫുദ്ദീൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
3: സുഖം സുഖം, സുഖകരം.
2: അടിപൊളി, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോ ഷൈഫുദ്ദീൻ ചേട്ടാ, ഇന്ന് വായനാ ദിനമാണ്.
3: അതെ
2: അതെ. എങ്ങനെ വായിക്കോ?
3: തമിഴ് വായിക്കും.
2: അത് മതി, നമുക്ക് എന്താണെങ്കിലും വായിച്ചാ മതി.
3: തമിഴിൽ വന്നിട്ട് ശിവശങ്കരി പറഞ്ഞ ഒരു പെൺ നാവലുകൾ

0: ഇതൊക്കെ മുൻപോട്ട് കൊണ്ടുപോകണം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ല ഒരു മൂന്നാൾക്ക് ബർത്ത്ഡേ വിശേഷം പറയണം.
0: പറയൂ.
1: ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച എറണാകുളം ചേറാനാനൂരിലുള്ള റാണി വർഗീസിലൂടെ പ്രിയമോൾ ജ്യോതിമോളിന് 1000 പിറന്നാൾ ആശംസകൾ പുനഃപൂർവ്വമായിരിക്കുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അകല്യ എഫ് റേഡിയോ സുഹൃത്തായ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ ഈരാട്ടുപേട്ട സഫിൻ മോനെ 1000 ജന്മദിന ആശംസകൾ സ്നേഹപൂർവ്വം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ഇതോടൊപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സോണിയാഗാന്ധി അവരുടെ പ്രിയപുത്രൻ രാഹുൽ ഗാന്ധി അവർക്കും 1000 പിറന്നാൾ ആശംസകൾ സന്തോഷത്തോടെ വിഷ് ചെയ്യുന്നു.
0: ഓക്കെ ഷൈഫുദ്ദീൻ ചേട്ടൻ, നല്ല ദിവസം കൂടി ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് ബർത്ത്ഡേ വിഷസ് ഒക്കെ ദേ ഷൈഫുദ്ദീൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഞാനും ദേ അറിയിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ വിഷസ്. യെസ്, അങ്ങനെ ദേ നമ്മൾ ഇന്ന് പറയുന്ന കാര്യം എന്താണ്? വായനാ ദിനം. നിങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാനായിട്ട് തയ്യാറെടുക്കാറുണ്ടോ? ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് ഏറ്റവും ആദ്യം പറയാറുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും ഒരു ബുക്ക് എടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇന്ന് തന്നെ വായിച്ചു തീർക്കും എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വായിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പരിപാടി ആ സ്പോട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് വായിക്കാനായിട്ട് ആരംഭിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ചെറിയ ബുക്ക് തിരഞ്ഞെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു പേജ്, മിനിമം ഒരു പേജ് നിങ്ങൾ വായിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ അന്നത്തെ ദിവസം വായിക്കേണ്ട. പിന്നീട് ഇങ്ങനെ പോകെ പോകെ ആ ഒരു പേജിന്റെ നമ്പർ കൂട്ടിക്കൂട്ടി വായിക്കുന്ന സമയം കൂട്ടിക്കൂട്ടി കൊണ്ടുവരാണ് വേണ്ടേ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ആ പരിപാടി പെട്ടെന്ന് മടുക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനിയും എന്തെങ്കിലും കുറെ ടിപ്പൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു. ഒരു കോളർ റെഡി ആണ്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ആയില്ല.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഞാൻ ഷെഫിൻ ഈരാറ്റുപേട്ട.
0: ഷെഫിൻ ആണ്? ഷെഫിൻ
2: ഇന്ന് വിളിച്ച പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്.
0: സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, ഹാപ്പി ബർത്ത്ഡേ വിഷസ്.
2: താങ്ക് യു. വിളിക്കണ്ട എന്ന് ഓർത്താണ്.
0: അതെന്താണ് അങ്ങനെ പറയാൻ പാടോ?
2: അല്ല, എന്നാലും ഇന്നലെ രണ്ടു ദിവസം മുമ്പ് വിളിച്ചാണ്, അതുകൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പിടാ എന്ന് ഓർത്താണ്. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസം എല്ലാരും അറിയിക്കണല്ലോ എന്ന് ഓർത്തിട്ട്
0: വിളിച്ചതാണ്. ഓക്കേ. അപ്പൊ ഷെഫിനെ, കേക്ക് മിഠായി ഒക്കെ എവിടെ?
2: അതൊക്കെ ഞാൻ അവിടെ വരുമ്പോ തന്നു.
0: ഓക്കേ, ശരി, സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ?
2: അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസം പോലും ഒരു ദിവസം.
0: അയ്യ, അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല കേട്ടോ. ഇന്ന് എന്തായാലും ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് എല്ലാരും കൂടി ഇരുന്ന് കഴിച്ചു, ഒന്ന് ഹാപ്പി ആവണം കേട്ടോ.
2: ഷോപ്പിൽ കാണുമായിരിക്കും, അറിയില്ല, സർപ്രൈസ് ആയിരിക്കാം.
0: സർപ്രൈസ് ആവാന്ന്, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങ് വാങ്ങണം. നമ്മുടെ ബർത്ത്ഡേ അല്ലേ, വേറെ ആരും സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്വയം അങ്ങ് സെലിബ്രേറ്റ് ചെയ്യണം.
2: കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
0: ആണല്ലേ, ഓക്കെ, അങ്ങനെ ഒരു സർപ്രൈസ് കിട്ടട്ടെ കേട്ടോ.
2: അതെ അതെ, കാണുമായിരിക്കും, അറിയില്ല.
0: ഓക്കെ, അപ്പോ ബർത്ത്ഡേ കാരാ എങ്ങനെയാണ്? ബുക്ക് വായിക്കോ? ബുക്ക് എന്നല്ല, എന്തെങ്കിലും ഒക്കെ വായിക്കോ?
2: ബുക്ക് ഇപ്പൊ ഈ വാതരമേ കിട്ടുമ്പോ ഇപ്പം വായിക്കും കേട്ടോ.
0: ആ, ഞാൻ വാങ്ങും ഇപ്പോഴും വാതരമൊക്കെ. സീരിയസ്ലി, ഞാൻ ഇപ്പോഴും വാങ്ങും.
2: ആ, ഇപ്പൊ ഇപ്പൊ അത് വളരെ എന്ന് പറഞ്ഞാൽ മേടിക്കാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും ഒരു ഈ ബന്ധുക്കാരുടെ ഒക്കെ വീട്ടിൽ പോകുമ്പോ വളരെ ഇരിക്കുന്ന കാണുമ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമോ.
0: വായിച്ചു നോക്കും. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം
2: എന്തോ?
0: ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം?
2: അങ്ങനെ പറയാനില്ല, അങ്ങനെയില്ല. അത് ബാലരമേ എന്ന് പറഞ്ഞ പണ്ട് ചെറുപ്പകാലം മുതൽ
0: വായിക്കുന്നതാണ്. ഓക്കെ, അടിപൊളി. എന്തായാലും ആ വായന നിർത്തണ്ട കേട്ടോ, എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ വായിക്കണം എന്നാണ്.
2: ആ, പിന്നെ അതുപോലെ ഇപ്പം വീട്ടില് പേപ്പർ വരുത്തുന്നില്ല, എന്നാലും വെളിയിലൊക്കെ പോകുമ്പോ ഈ വായനശാലയൊക്കെ ഉണ്ടല്ലോ.
0: ആ, ഓക്കെ.
2: അപ്പൊ അവിടെ പോകുമ്പോ ഈ പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കും. പിന്നെ ചെറിയ ചെറിയ ന്യൂസ് പേപ്പർ അല്ലേ പൊതിഞ്ഞോണ്ട് വരുന്നത്, അതുകൊണ്ടൊക്കെ എന്താ കാര്യം, അതൊക്കെ വായിക്കുന്നതാണ് ഞാൻ.
0: ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ വായിക്കണം കേട്ടോ, വായനാശീലം വേണം എന്നതാണ്.
2: സമയം ഇല്ല, ഇല്ല,
0: നമുക്ക് കുഞ്ഞു കുഞ്ഞു സമയങ്ങൾ മതിയെന്നേ. ചെറിയ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് വായിക്കുക, ഒരുപാട് സമയം അല്ല. നമുക്ക് പലർക്കും പല ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ കിട്ടുന്നതിൽ ഒരു ഒരു 5 മിനിറ്റ്, ആ ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് വായിക്കാനായിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. പിന്നെ തനിയെ ആ സമയത്തിന്റെ ക്രമം അങ്ങ് കൂടിക്കൂടി വന്നോളും. ഓക്കെ ഓക്കെ ഷെഫിൻ, അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒക്കെ അടിച്ചു വിളിക്കുക, നല്ലൊരു ദിവസം ആവട്ടെ
2: കേട്ടോ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഈരാറ്റുപേട്ടയിൽ നിന്നും ഷെഫിൻ ആയിരുന്നു. അങ്ങനെ ദേ നമുക്ക് നെക്സ്റ്റ് കോളർ കൂടി ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: കുഞ്ഞിപ്പ പന്താവൂർ.
0: കുഞ്ഞിപ്പയാണ് പന്താവൂരിൽ നിന്ന്. കുഞ്ഞിപ്പ, പന്താവൂർ എങ്ങനെയാണ്, മഴ പെയ്തോ?
3: മഴ ഉണ്ട്, ഇന്നലെ ഇന്ന് പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ മഴയാണ്.
0: മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല.
3: രണ്ട് ദിവസം

0: ദിവസം നല്ല വെയിലായിരുന്നോ?
1: അതെ, യെസ് യെസ്, ഞങ്ങൾ പാലക്കാട്ടുകാർക്കും ഇന്നലെ മഴ കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് വൈകുന്നേരങ്ങളിൽ കുറച്ച് മഴ ഞങ്ങൾക്ക് വന്നിരുന്നു. ഓക്കെ, അപ്പൊ കുഞ്ഞിപ്പ, വായനാ ദിനമാണ്.
0: വായനാ ദിനമാണ് അക്ഷര മഹർഷി പി എം പണിക്കരുടെ ഓർമ്മദിനം,
1: ജന്മദിനം. യെസ്, ഓക്കെ. എങ്ങനെയാണ്, വായിക്കോ?
0: വായിക്കും
1: വായിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ ആരാണ്?
0: വായിക്കും, അങ്ങനല്ല, അതല്ല, പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ പേപ്പർ വായിക്കുക. ഇവിടെ നളന്ദ കലാകേന്ദ്രം ഉണ്ട് ഞങ്ങളെ പന്താവൂര്, അവിടെ പോയാല് പത്രങ്ങളൊക്കെ വായിക്കുക. ആദ്യം വായിക്കുക ചരമകോളാണ്, അതിനുശേഷം ഫുൾ പേജ് നോക്കും, ലാസ്റ്റ് ആയി ഫസ്റ്റ് പേജ് നോക്കുള്ളൂ.
1: ഫസ്റ്റ് പേജ് നോക്കുള്ളൂ. ഞാൻ ബാക്കിൽ നിന്ന് പത്രം വായിക്കുന്ന ആളാണ്.
0: അതെ അതെ അതെ,
1: ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ പത്രം വായിക്കാറ്.
0: ആദ്യകാലം മുതലൊക്കെ വനിത വായിച്ചിരുന്നു, സഖി ബാലിക, ചെമ്പകം,
1: അങ്ങനെയൊക്കെ വായിച്ചിരുന്നു.
0: തോലിക, പൂങ്കാവനം മാസിക, പിന്നെ
1: ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ വായിക്കണം കേട്ടോ.
0: ഉണ്ട്, ഒരു കടലാസ് കിട്ടിയാലേ അത് വെറുതെ നോക്കിയിട്ട് രണ്ടു ഭാഗം നോക്കി എന്താണ് ഇതിനെ എഴുതിയിരിക്കുന്നത്, എന്നിട്ട് അത് ആ കടലാസ് ഒഴിവാക്കുള്ളൂ. അങ്ങനത്തെ ശീലം കൂടി ഉണ്ട്.
1: എന്തും വായിക്കണം എന്നാ പറയാറ്, എന്ത് കിട്ടിയാലും നമ്മൾ വായിക്കാൻ നോക്കണം എന്നാണ്.
0: ആ വായിക്കാൻ നോക്കണം.
1: ഓക്കെ, അപ്പൊ കുഞ്ഞിപ്പ പറയൂ, ഇന്നത്തെ വിശേഷ ആർക്കാണ്?
0: വിശേഷ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ 56-ാം ജന്മദിനാണെന്ന്.
1: ഓക്കെ,
0: അപ്പൊ അവർക്കും അതുപോലെ ഇപ്പൊ പറഞ്ഞ സെഫിനും അതുപോലെ കൂട്ടുകൂടുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.
1: ഓക്കെ, അപ്പൊ കുഞ്ഞിപ്പയ്ക്ക് മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് പന്താവൂരിൽ നിന്നും കുഞ്ഞിപ്പയായിരുന്നു. അപ്പൊ കുഞ്ഞിപ്പയും എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരാളാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. എനിവേ, നമുക്ക് മറ്റൊരു കോളർ എത്തുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്,
1: സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി എപ്പോഴും വളരെ ശാന്തമായി സംസാരിക്കുന്ന ഒരാളാണോ? അല്ലല്ല, ഇങ്ങനെ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ആണോ? പക്ഷെ എനിക്ക് ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് തോന്നും വളരെ ശാന്തമാണോ. ഏ, വെറും തെറ്റിദ്ധാരണ അല്ലേ? കൊള്ളാലോ. ഓക്കെ, അപ്പൊ സിന്ധു ചേച്ചി എങ്ങനെയാണ്, വായിക്കുന്ന കൂട്ടത്തിലാണോ? ചെറുപ്പം മുതലേ വായിക്കും.
2: എന്താ
1: എന്ത് കിട്ടിയാലും ഇങ്ങനെ ബുക്സിലേക്ക് വായിക്കാൻ പോയിട്ടുണ്ടോ, അതോ ബാലരമയിലും ബാലഭൂമിയിലും മാത്രമായോ?
2: നോവല്?
1: ഓ, നോവൽ.
2: നോവലൊക്കെ വായിക്കും,
1: നോവലൊക്കെ വായിക്കും.
2: ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, മുട്ടായി പൊതി, അങ്ങനെയുള്ള ഒരു കുറേ ബുക്കുകളുണ്ട്, അതൊക്കെ കഥ മുഴുവനും വായിക്കും.
1: ഇപ്പോഴും ഓർമ്മയിലുള്ള വല്ല ഡയലോഗ് ഉണ്ടോ? ഡയലോഗോ ഓർമ്മയിലുള്ള ഒരു വാചകമോ വായിച്ചതിൽ?
2: അത് കഥയാണ്, കഥയും ഇപ്പോഴും നമുക്ക് ഓർമ്മയാണ്. അങ്ങനെ ഒരു ഇരുട്ടിലിങ്ങനെ ഒരു ചിരിക്കുന്നു, ആ ഒരു ഇപ്പോഴും നമുക്ക് ആ കഥ ഇങ്ങനെ മനസ്സിൽ വരും,
1: മനസ്സിൽ വരും.
2: ഇപ്പോഴും ആ ഒരു ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ ഇങ്ങനെ നമുക്ക് എപ്പോഴും അതിങ്ങനെ ഉണ്ടാവും.
1: ഉണ്ടാവും അല്ലേ, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് വായിക്കാൻ നോക്കണം, വായിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടി നോക്കണം കേട്ടോ.
2: പറഞ്ഞു
1: കൊടുക്കും. അതാണ്, അപ്പൊ പോരട്ടെ. ഇന്നത്തെ വിശ്വസം ആർക്കാണ്? ഓക്കെ, അപ്പോ സിന്ധു ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസാണ്. കൂടെയുള്ളത് ഞാൻ അയില്ലയാണ്. വായനയെ കുറിച്ചാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളർ കൂടി ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജ്യോതി ചേട്ടനാണ്. പാറയിൽ നിന്ന് ചേട്ടാ, മഴ പെയ്തോ?
3: മഴ ഇന്നലെ ഇവിടെ ഒരു 6 മണിക്ക് ഒരു 15 മിനിറ്റ് പെയ്തു.
1: 15 മിനിറ്റ് പെയ്തു, ഇവിടെയും പെയ്തു.
3: കാര്യമായി മഴ പെയ്തില്ല, പക്ഷെ 15 മിനിറ്റ് ഇങ്ങനെ പെയ്തിട്ട് പാറിയിട്ട് പോയി. മഴ ഇന്നും നാളെയായിട്ട് പെയ്യാനുള്ള സാധ്യത.
1: ഇന്നും നാളെയും മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ പറയുന്ന ഒരു കാര്യം കേട്ടോ. ഓക്കെ, അപ്പൊ ജ്യോതി ചേട്ടാ എങ്ങനെയാണ്, വായിക്കുന്ന കൂട്ടത്തിലാണോ?
3: വായിക്കുന്ന കൂട്ടത്തിലാണ് പറഞ്ഞാൽ ദിവസം 2 മണിക്കൂറെങ്കിലും വായനയ്ക്ക് വേണ്ടി ചെലവഴിക്കും.
1: എന്താ, ഏത് ടൈപ്പ് ഓഫ് ബുക്സ് വായിക്കാറ്?
3: ബുക്സ് എന്താ പറയാ, ലോവി വിജയന്റെ ഖസാക്കിലെ ഇതിഹാസം തുടങ്ങി, വൈക്കം മുഖം കഥ തുടങ്ങി, പിന്നെന്താ പറയാ, മലയാള മനോരമ, മംഗളം.
1: ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനുണ്ടോ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി?
3: എഴുത്തുകാരി മാധവിക്കുട്ടിയാണ്.
1: മാധവിക്കുട്ടി
3: എഴുതുന്ന ഒരു എഴുത്തുകാരി ഞാൻ കണ്ടിട്ടില്ല.
1: ഓ, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാധവിക്കുട്ടി. ആ തുറന്നെഴുത്തുണ്ട്, വളരെ തുറന്നെഴുത്തുണ്ട്. പിന്നെ വളരെ നന്നായിട്ട് പ്രണയം എഴുതും, രസാണ്.
3: എം പിയുടെ രണ്ടാം മുഴം എല്ലാം വായിക്കുന്നില്ല, അഗ്നി ഗ്രന്ഥങ്ങള്, തമിഴ് പേപ്പറുകള്, ദിനമലയാള ദിനപ്പഞ്ചി ഇതെല്ലാം വായിക്കും.
1: നന്നായി, ഓക്കെ. ഇനിയും ഇനിയും ആ വായനാശീലം മുൻപോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, പറയൂ, വിശ്വസ് പറയൂ.
3: വിശ്വസ് പറയാനുള്ളത് നമ്മുടെ വളയോട് കൃഷ്ണേട്ടൻ, ഗുരുവായൂരപ്പൻ ചേട്ടൻ, ശൈഖുനിയൻ ചേട്ടൻ, നമ്മുടെ മാധവൻ ചേട്ടൻ.
1: ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പൊ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയാനേട്ടോ. ജ്യോതി ചേട്ടനാണ് വിളിച്ചത് പാറയിൽ നിന്ന്. അങ്ങനെ ദേ നമുക്ക് മറ്റൊരു കോളർ കൂടി ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോവാണ്. നിങ്ങളെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, 9 വരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അതിനുള്ളിൽ വിളിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
4: ഇത് ഐശ്വര്യാണ്. റെയിൽവേ കോളനിയിൽ നിന്ന്
1: ഐശ്വര്യാണ്. ഐശ്വര്യ ചേച്ചി അല്ലേ? എന്താ പ്രശ്നമായോ? ഇല്ല ഇല്ല, ഐശ്വര്യ ചേച്ചി എന്ന് വിളിക്കണോ ഐശ്വര്യ എന്ന് വിളിക്കണോ? ഓ, എനിക്ക് വയ്യ. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ റേഡിയോ ഓൺ ആണോ? ആ ഗുഡ്, ഇപ്പോഴാണ് സെറ്റ് ആയത്. അപ്പോ ഐശ്വര്യ ചേച്ചി പറയൂ, വായിക്കുന്ന കൂട്ടത്തിലാണോ?
4: എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വായനാ മത്സരത്തിനൊക്കെ പ്രൈസ് വാങ്ങിച്ച ആളാണ്.
1: അമ്മേ, ഒരു ജഗജാല കില്ലാടിയാണ്.
4: അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷാണ്.
1: കുഞ്ഞുണ്ണി മാഷ കവിതയാണ് ഏറ്റവും ഇഷ്ടം?
4: അതെ, കുഞ്ഞുണ്ണി മാഷിന്റെ കോട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
1: ആണോ? ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു കോട്ട് പറയോ?
4: കുഞ്ഞുണ്ണി മാഷ് സ്വീകരിക്കാൻ സ്കൂളിൽ പഠിക്കുമ്പോ കുഞ്ഞുണ്ണി മാഷ് ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. സാറെ സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: ആഹാ, അടിപൊളി, കൊള്ളാലോ. ഒരു കോട്ട് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയതിൽ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു വരി പറയാൻ പറയുകയാണെങ്കിൽ ഏത് പറയും?
4: തന്നെത്താൻ അറിയണം, തന്നെത്താൻ അറിയണം.
1: ഓ, തന്നെ താൻ അറിയണം, തന്നെ
4: അറിയണം. പിന്നെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും.
1: യെസ്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും, അല്ലേ? അടിപൊളി. അപ്പൊ കുഞ്ഞുണ്ണി മാഷാണ് ഫേവറേറ്റ്?
4: അതെ അതെ.
1: അടിപൊളി അടിപൊളി. എന്തായാലും ഇനി ഇനിയും കൊറേ വായിക്കാൻ നോക്കണം കേട്ടോ.
4: അതെ, അത് സാറെ കണ്ടത് കൊണ്ടാണോന്ന് അറിയില്ല, അന്ന് ചെറുപ്പം തൊട്ടേ സാറെ ഭയങ്കര ഇഷ്ടം.
1: ഭയങ്കര ഇഷ്ടാണ്, ആർക്ക് ഇഷ്ടല്ല അല്ലേ? അദ്ദേഹത്തെ ഇഷ്ടല്ലാത്ത ആൾക്കാരില്ല എന്നുള്ളതാണ്.
4: വളരെ അർത്ഥവത്തായ ലൈൻസ് ആയിരിക്കും.
1: അതെ, അർത്ഥവത്തായിരിക്കും, വളരെ ചെറിയ ചെറിയ വാചകങ്ങളാണ്, ആർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ലളിതമായ ഭാഷയിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടാട്ടോ. ഓക്കെ, അപ്പോ ഐശ്വര്യ ചേച്ചി ഞാൻ ഉപേക്ഷിച്ച ഐശ്വര്യ എന്നാക്കി, നമുക്കൊന്ന് പ്രായം കുറയ്ക്കാം. ഓക്കെ, പറയൂ, ഇന്നത്തെ വിശ്വസം ആർക്കാ? ഓ, താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും ഐശ്വര്യ ചേച്ചിക്കും സൂപ്പർ ഡേ ആവട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഐശ്വര്യ ചേച്ചി ആയിരുന്നു. കുഞ്ഞുണ്ണി മാഷാണ് ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു തുടങ്ങുമ്പോൾ മുതൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടായിരിക്കും വരാല്ലേ. എല്ലാവർക്കും വേറെ ഒരു കോട്ട് അറിഞ്ഞില്ലെങ്കിലും ഈ ഒരു കോട്ട് എന്തായാലും അറിയുന്നുണ്ട്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് കേട്ടോ. അപ്പൊ എന്തായാലും ദേ നമുക്ക് ഇനി വായനയുടെ കഥകൾ വീണ്ടും വീണ്ടും പറയാനായിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ 8 കഴിഞ്ഞ് 27 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു ബ്രേക്ക് ദേ അനിവാര്യമാണ്. ആ ബ്രേക്കിൽ മനോഹരമായ ഒരു പാട്ട് തന്നു അഹല്യ വിഷസിൽ. നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താം അഹല്യ വിഷസിലേക്ക്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: நீங்கள் அறியாமோ ஜெர்மனியிலே ஆகே ஜனசங்கியേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: हमारा छोटा किसान बाजार से महंगे ब्याज पर ऋण लेने के लिए मजबूर था. हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ ദീ മനോഹരമായൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല അപ്പറി. നമുക്ക് നെക്സ്റ്റ് കോളർ എത്തിയിരിക്കുന്നു, നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
5: ഗുഡ് മോർണിംഗ്.
4: ആ യെസ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: അക്ബർ സ്നേഹക്കൂടാണ്.
4: അക്ബറക്കയാണ്? അക്ബർക്ക
5: ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ. എന്താ പറയുക, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു.
4: ആണോ?
5: വിളിക്കാൻ പാടില്ല, പക്ഷേ ഇഷ്ട വിഷയമായതുകൊണ്ട് വിളിച്ചതാണ്.
4: ഇഷ്ട വിഷയമായതുകൊണ്ട് വിളിച്ചതാണ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ അക്ബർക്ക, വായന അത്രയും ഇഷ്ടമാണ്?
5: വായന ഒരു ലഹരിയാണ് എനിക്ക് കേട്ടോ.
4: ഒരു ലഹരിയാണ്. ആഹാ, അടിപൊളി. ആ പറയൂ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആരാ?
5: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ഖലീൽ ജിബ്രാനാണ്. മലയാളത്തിൽ ഓ വി വിജയൻ.
4: ഓ വി വിജയൻ, മലയാളത്തിൽ ഓ വി വിജയൻ. ഓ വി വിജയന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് പറയുകയാണെങ്കിൽ?
5: അതും മാസ്റ്റർ പീസ്,
4: ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം, അത് അത് ഒരു അത് ഒന്നൊന്നര ബുക്കാ. അതൊരു ഒന്നൊന്നര ബുക്കാണ് അല്ലേ, ഖസാക്കിന്റെ ഇതിഹാസം.
5: ഒന്നൊന്നര എഴുത്താണ്.
4: എഴുത്താണ്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന ബുക്കുകൾ ഏത് കാറ്റഗറിയാ?
5: അല്ല, എന്റെ എനിക്ക് പ്രണയമാണ്. പ്രണയം, പിന്നെ പ്യുവർ ആത്മീയത, ഫിലോസഫിക്കൽ.
4: ഫിലോസഫിക്കൽ,
5: സ്പിരിച്വാലിറ്റി. അതെ.
4: ഓക്കെ ഓക്കെ, ആ ഒരു കൈൻഡ് ഓഫ് ബുക്സ് ആണ് എടുക്കാറ്.
5: മതമല്ല, ഫിലോസഫിക്കൽ സ്പിരിച്വാലിറ്റിയാണ്.
4: ഓക്കെ, ഫിലോസഫിക്കൽ സ്പിരിച്വാലിറ്റി, പിന്നെ പ്രണയം. അങ്ങനെയാണെങ്കിൽ ഒരു എഴുത്തുകാരി കൂടെ വേണമല്ലോ. ഒരു എഴുത്തുകാരി കൂടെ വേണമല്ലോ. ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരി ആരാ?
5: എഴുത്തുകാരികളിൽ
4: മാധവിക്കുട്ടി തന്നെയാണ്. അത് അങ്ങോട്ട് തന്നെ
5: പോണയത്തിന്റെ തീക്ഷ്ണത ഇത്രയും മനോഹരമായി ആവിഷ്കരിച്ച വേറൊരു എഴുത്തുകാരി ഇല്ല, എഴുത്തുകാരനും ഇല്ല എന്ന് പറയാൻ വേണമെങ്കിലും മലയാളത്തില്.
4: മാധവിക്കുട്ടിയുടെ എഴുത്ത് അങ്ങനെയാണ്. പ്രണയം, പ്രണയം ഒരു വല്ലാതെയാണ് അവരെഴുതാറ്. നമുക്ക് കൊണ്ടുപോകുന്നത്
5: നെക്സ്റ്റ് ലെവല് അവർ നമുക്ക് പരിചയപ്പെടുത്തി തന്നാണ്.
4: അതാണ് യെസ്, മാധവിക്കുട്ടി അതൊരു ഒരു അതൊരു ജിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാധവിക്കുട്ടിയുടെ എഴുത്തുകൾ, ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കും പിന്നീട് പിന്നീടും ആ അവർ എഴുതി വെച്ച ആ വാക്കുകൾ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. യെസ് യെസ് യെസ് യെസ്, എന്റെ കഥ അതൊക്കെ ഭയങ്കര രസമാണ്. ഒരുപാട് ഒരുപാട് ഒരുപാട് ബുക്സ് ഉണ്ട്, അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പോവും അല്ലേ. ഓക്കെ, അപ്പോ അക്ബർക്ക പറയൂ ഇന്നത്തെ വിഷസ് കൂടി. ഇന്നത്തെ വിഷസ് കൂടി പറയാം.
5: ഇന്ന് വിഷസ് നമ്മുടെ ഷെഫിൻ ഈരാറ്റ് പോയത്തിന്റെ ബർത്ത്ഡേയാണ്.
4: യെസ് അതെ,
5: ഞാൻ വളരെ എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരനാണ്.
4: മിടുക്കനാണ്. ഓക്കെ, അപ്പൊ ഷെഫിന്
5: വേണ്ടി ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുകയാണ്.
4: ഓക്കെ, അപ്പൊ അക്ബർക്ക് എന്തായാലും ഈ ഒരു വായന ഇനിയും ഇനിയും ഇനിയും ഒരുപാട് ആഴത്തിലേക്ക് പോകട്ടെ കേട്ടോ, ഒരു പരന്ന വായനയിലേക്ക് എത്തട്ടെ കേട്ടോ. ഓക്കെ അക്ബർക്ക, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് അക്ബർക്കയാണ്. അക്ബർക്ക് ഇങ്ങനെ നന്നായി വായിക്കുന്ന ഒരാളാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ മാധവിക്കുട്ടി എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആണല്ലേ. പ്രണയം എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് കേട്ടോ മാധവിക്കുട്ടി. അതുപോലെ എനിക്ക് കെ ആർ മീരേനെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഒരു ചെറിയൊരു സ്ത്രീപക്ഷ എഴുത്തുണ്ട് എന്നിങ്ങനെ എല്ലാവരും പറയാറുണ്ട്. എന്നാലും എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു. അവരുടെ തുറന്നെഴുത്തിൽ ആ ഒരു പ്രണയം പറയുന്ന രീതി, ആ ഒരു സ്ത്രീ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ആ സ്ത്രീയുടെ പക്ഷത്തിൽ നിന്ന് പറയുന്ന ഒരു രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് പോയിന്റാണ്. അപ്പൊ അതേ നമ്മളിങ്ങനെ വായനയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം, തുടക്കം വായന ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പരന്ന വായനയിലേക്ക് എത്തിയിരിക്കുന്ന ഒരാളൊന്നുമല്ല. ഇപ്പോഴും ഞാൻ നമ്മൾ പറയില്ലേ ഒരു വലിയ പുഴയുടെ ആ ഏറ്റത്തിരുന്ന് ചൂണ്ടയിടുന്ന ഒരാളാണ്. ഇതുവരെ ആ പുഴയിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല, അത്രയൊന്നും ഞാൻ എത്തിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ ആ രീതിയിൽ ഞാൻ പറയാം, ഒരു ബിഗിനർ ആവുന്ന സമയത്ത് നിങ്ങൾ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന സമയത്ത് ഒന്നാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് അത് മുഴുവൻ നമ്മൾ വായിച്ച് തീർക്കും എന്നൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് നമ്മളിരിക്കും, അങ്ങനെ ഇരുന്ന് നമ്മൾ വായിക്കാൻ നോക്കും. പക്ഷേ പിന്നീട് നമുക്ക് വായിക്കാനുള്ള താല്പര്യം അവിടെ കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, വളരെ ഡിവൈഡ് ചെയ്യുക, നമ്മൾ വായിക്കാൻ പോകുന്ന ബുക്കിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഇത്രയും ഇത്രയും ഇത്രയും വെച്ച് ഞാൻ വായിച്ച് ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ തീർത്തോളാം, ആ രീതിയിൽ പോയാൽ മതി. ഒരിക്കലും പെട്ടെന്ന് അങ്ങ് വായിച്ച് തീർത്ത് അപ്പോൾ നമുക്കൊരു ഒരു സന്തോഷം കിട്ടും. പക്ഷെ എന്നാൽ പോലും പിന്നീട് നമുക്കതൊരു വായനയൊരു നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 21 days, ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ നോക്കുക. അത് ഒരു പേജ് വായിച്ചാൽ മതി, ആ ഒരു പേജ് 21 ദിവസം മുടങ്ങാതെ വായിക്കാൻ നോക്കുക. ഒരു 10 minutes വായിക്കാൻ മാത്രം നോക്കുക. അങ്ങനെ വായിച്ച് വായിച്ച് ഒരു 21 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് പതിയെ നിങ്ങൾ ഉണ്ടാവും ആ ഒരു ട്രാക്കിലേക്ക് വരും. എങ്ങനെ നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ വായന നമ്മളെ മടുപ്പിക്കാത്ത ആ ഒരു വിഭാഗമുണ്ടല്ലോ, അതിലേക്ക് നമ്മളെത്തും. വായന മടുപ്പിക്കുമെന്ന് ചോദിച്ചാൽ മടുപ്പിക്കും കേട്ടോ. തുടക്കത്തിൽ നല്ല മടുപ്പ് നമുക്ക് തോന്നും, ഉറക്കം വരും, അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ, ഉറക്കം വരുന്നില്ലെങ്കിൽ നല്ലൊരു ബുക്ക് വായിച്ചാൽ മതി ഇരുന്ന് ഉറങ്ങാതെ. അത് നമുക്കത് യൂസ്ഡ് അല്ല നമ്മൾ ആ ഒരു കാര്യത്തിനോട് അല്ലേ, അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ അത് ഇങ്ങനൊരു ചെറിയൊരു പ്രോസസ്സിലൂടെ വന്ന് പിന്നെ ശരിക്കും വായന ഒരു ലഹരിയായിട്ട് മാറാൻ തുടങ്ങും, എന്തും നമ്മൾ വായിക്കാൻ തുടങ്ങും. അതങ്ങനെ തന്നെയാണ്. പിന്നെ ഈ വായന തുടങ്ങുന്ന സമയത്താണ് നമ്മൾ പറയും ഈസിയാണ്, ഇപ്പോൾ ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്ന നമുക്ക് വിവരങ്ങൾ കിട്ടാൻ ഇൻഫർമേഷൻസ് കിട്ടാൻ എല്ലാം ഈസിയാണ്. പക്ഷേ എന്തിനെ വായിച്ചുകൊണ്ട് നമ്മൾ അറിവ് നേടണം, അല്ലെങ്കിൽ വായന എന്തിന് എന്ന് ചോദിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒന്ന് വായിക്കുന്നത് വഴി നമ്മൾക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടാവും, നല്ല ഭാഷ വരും, നല്ല വൃത്തിക്ക് സംസാരിക്കാനായിട്ട് പറ്റും. നന്നായി വായിച്ച് വായിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ, നമ്മൾ പറയുന്ന രീതിയിൽ, എല്ലാത്തിലും അത് പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കിട്ടും, അത് വായിച്ച് വായിച്ച് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ, നല്ല ഭാഷയുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ നമ്മളിങ്ങനെ കേട്ട് ഒരു കാര്യം ചിലപ്പോൾ വിട്ടുപോകും, പക്ഷേ അതിനെ നമ്മൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് രണ്ട് തവണ വായിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ അത് നല്ല രീതിയിൽ ഫീഡാവും, അത് നമുക്ക് പിന്നീടും ഓർമ്മയിലുണ്ടാവും. ഒരു വിധമൊക്കെ നമുക്കതിനെ വീണ്ടും ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ശരിക്കും ബ്രെയിൻ സ്ട്രോമിംഗ് ഒക്കെ നടക്കുന്ന സമയമാണ്, കാരണം അത്രമാത്രം നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സമയം. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ ഒരു 30 seconds കൂടുതലായിട്ട് ഉൾക്കൊള്ളാനോ കാണാനോ കേൾക്കാനോ ഒന്നും നമുക്ക് സാധിക്കാറില്ല. അപ്പം ആ ഒരു ഹാബിറ്റൊക്കെ ഒന്ന് കുറച്ച് നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാനൊക്കെ ഈ വായനയ്ക്ക് ശരിക്കും സാധിക്കുന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ വായന കൊണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ശരിക്കും വായിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അതുപോലെ തന്നെ വായന വരുന്ന സമയത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങാതെ എല്ലാത്തിലേക്കും വായന പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ ചോയ്സാണ്. ഇപ്പോൾ നോവൽസ് മാത്രം വായിക്കാതെ പോയംസ് വായിക്കാം, അതുപോലെ തന്നെ ഫിലോസഫിക്കലായിട്ടുള്ള, അതുപോലെ തന്നെ എന്തിനു നമ്മുടെ മണി മാനേജ്മെൻറ്റ് റിലേറ്റഡ് ബുക്സ് വരെയുണ്ട്, അതായത് നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ബുക്സ് വരെയുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ശരിക്കും പറയുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഓരോന്നായിട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഡിഗ്രി അല്ലല്ലോ പാസ്സാവുന്നത്, എന്താ 1st class പോയിരുന്ന തറ പറ പന അത് എഴുതി പഠിച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി എത്തുന്നതും മാസ്റ്റേഴ്സ് എത്തുന്നതും PhD എത്തുന്നതൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് വായിക്കുന്ന സമയത്തും ചെറുതിൽ നിന്ന് തുടങ്ങാം. ചെറുതിൽ നിന്ന് തുടങ്ങുന്നതിൽ ഒരു മോശവും നിങ്ങൾ വിചാരിക്കരുത്, ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങാനായിട്ട് നോക്കാം. കടുകട്ടി സാധനങ്ങൾ ഏറ്റവും ആദ്യം പോയി എടുക്കരുത് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയതായിട്ട് നമുക്ക് മടുപ്പ് തോന്നാനും വായിക്കാനുള്ളൊരു താല്പര്യം തോന്നാനും താല്പര്യം തോന്നില്ല എന്നുള്ളതാണ്. അതൊരു ടാസ്ക്കായി മാറും, ഒരു എന്താ പറയുക, ബാലികേറാ മല പോലെ ആയല്ലോ എന്ന് തോന്നും. അപ്പം അതൊന്നും ചെയ്യാതിരിക്കാം. അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ നിങ്ങൾ നിങ്ങളുടെ വായനയെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, അപ്പോൾ അതേ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ സമയം നോക്കുമ്പോൾ 8 കഴിഞ്ഞ് 41 minutes ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇനി നിങ്ങൾക്ക് ഈ ഏകദേശം ഒരു 19 minutes കൂടി എന്നെ വിളിക്കാനായിട്ടുള്ളൊരു സമയമുണ്ട് കേട്ടോ. 9 വരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയം. അപ്പോൾ വിളിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം വേഗം വേഗം വിളിക്കാൻ നോക്കണം. എപ്പോഴും അതേ ഈ കോൾസ് എടുക്കാനുള്ള സമയം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തുരുതുരാ കോൾസ് ആയിരിക്കും. പക്ഷെ അതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദൈ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം, 8281509000 82 81 90 00. അങ്ങനെ അടുത്ത പാട്ടിലേക്കുള്ള സമയമായിരിക്കുന്നു. ഞാൻ അടുത്ത പാട്ടിലേക്ക് ഇതേ പോവാണ്. മെസ്സേജുകൾ വരുന്നത് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജുകളിലേക്കൊക്കെ പോവാം. അപ്പോൾ മെസ്സേജൊക്കെ അയക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട, വേഗം വേഗം വേഗം അയച്ചോളൂ കേട്ടോ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ലളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയകൃത്യം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നെക്സ്റ്റ് ഒരു കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഷിജുവാണ്.
4: ഷിജുവാണ്. ഷിജു ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ?
5: ഞാൻ വിളിക്കുന്നത്
4: നമ്മള് പറയാറുണ്ട് പണ്ട് ഇങ്ങനെ പട്ടാളം കഥകൾ പറയുന്ന സമയത്ത് ഡെറാഡൂണിൽ, അങ്ങ് ഡെറാഡൂണിൽ. ഓക്കെ, അവിടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ?
5: ചൂടാണ്.
4: ഓക്കെ, കുഴപ്പമില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റായി പോകുന്നുണ്ട്.
5: പോകുന്നുണ്ട്.
4: ഓക്കെ, അപ്പോൾ ക്ഷിതിച്ചേട്ടാ, ഇന്ന് വായനാ ദിനമാണ്. വായിക്കാറില്ല, സമയം കിട്ടാറില്ല അല്ലേ? ഇഷ്ടാണോ വായിക്കാൻ? സമയം കിട്ടുകയാണെങ്കിൽ വായിക്കാൻ താല്പര്യമുള്ള ഒരാളാണോ? പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. സാരില്ല, പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ബുക്സ് ആരുടേതായിരുന്നു? ഏത് കാറ്റഗറി ഓഫ് ബുക്സ് വായിക്കാറ്? അവിടുന്നാണ് എല്ലാവരും തുടങ്ങുന്നത്. ഞാൻ ഇപ്പോഴും ബാലരമ വായിക്കുന്ന ആളാണ്. പിന്നല്ലാതെ എനിക്കിഷ്ടാ ബാലരമയും ബാലഭൂമിയും ഒക്കെ ഇഷ്ട. പിന്നല്ലാതെ നമ്മുടെ മായാവിയും ലുട്ടാപ്പിയും ഒന്നുമില്ലാണ്ട് എന്ത് സന്തോഷം. ഓക്കെ, അപ്പൊ ശരിച്ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
5: പിന്നെ
4: തീർച്ചയായിട്ടും
5: ചെറിയ കുട്ടി മറ്റേ അവൾക്കൊരു വിഷത്ത് കൊടുക്കാം.
4: ഓക്കെ, എനിക്ക് വ്യക്തമായില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. സാരില്ല. ഹലോ.
5: ഹലോ.
4: ആ ഓക്കെ, അങ്ങ് ദൂരെ നിന്ന് വിളിക്കുന്നത് കൊണ്ടാവാം ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയി പോകുന്നുണ്ട് വോയിസ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അങ്ങ് ഡെറാഡൂണിൽ ഇരിക്കുന്ന ശിഷ്യന് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ വിളിച്ചത് ശുചിച്ചേട്ടനായിരുന്നു, അങ്ങ് ഡെറാഡൂണിൽ നിന്ന്. ഭയങ്കര സന്തോഷമുണ്ട് അത്രയും ദൂരെ നിന്നൊക്കെ അഹല്യയിലേക്ക് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത്, നമ്മളോട് സംസാരിക്കുന്ന സമയത്ത്, അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ ദേ നമ്മൾ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ 50 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇച്ചിരി സമയം കൂടി എനിക്ക് കോൾസ് എടുക്കാനുണ്ട്. അങ്ങനെ കോൾ വരാണെങ്കിൽ നമുക്ക് ആ കോളിലേക്ക് പോവാം. അപ്പൊ ഞാൻ വിചാരിക്കുന്നു മെസ്സേജുകൾ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ആ മെസ്സേജുകളിലേക്ക് പോവാമെന്ന് അല്ലേ. നമുക്ക് മെസ്സേജുകളിലേക്ക് എന്തായാലും പോവാം. അപ്പോൾ കുറെ കുറെ മെസ്സേജ് ഉണ്ട്. ഞാനൊരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞോട്ടെ, ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പിക്ചർ മെസ്സേജ് ദയവ് ചെയ്തു ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ടെക്സ്റ്റ് മെസ്സേജ് ഒരുപാട് ഇങ്ങനെ മിസ്സായി പോകുന്നു, നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് വരും. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നേ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ മെസ്സേജുകളിലേക്ക് അങ്ങ് പോവാം. ആദ്യത്തെ മെസ്സേജ് ആരുടെയാണ് ആദ്യത്തെ ആ ഒരു മെസ്സേജ് എന്ന് നോക്കുകയാണെങ്കിൽ, പുത്തൻ പ്രഭാതം നമുക്ക് മുന്നിലുണ്ട്, പഴയ ചിന്തകളെ കാറ്റിൽ വിടൂ, ഇന്ന് പുതിയതായി തുടങ്ങാം, പുഞ്ചിരിയോടെ പ്രത്യാശയോടെ മനസ്സ് നിറച്ച ശുഭദിനം നേരുന്നു സുലൈ ഐനിക്കോട്. സുലൈ ചേട്ടന്റെ മെസ്സേജ് ആണ് കേട്ടോ. അപ്പോൾ സുലൈ ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പം തന്നെ നമുക്ക് ഒരു കോൾ കൂടി ഇങ്ങനെ എത്തുന്നുണ്ട്, ആ ഒരു കോളറിലേക്കും കൂടി ഞാൻ ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: നമസ്കാരം.
4: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ഞാൻ ഗുളുജഗൻ, മലപ്പുറം. നല്ലൊരു ടോപ്പിക് കണ്ടപ്പോൾ ഞാൻ വിളിച്ചതാണ്.
4: വിളിച്ചതാണ് എങ്കിൽ ഒട്ടും സമയം കളയാതെ ജഗൻ ചേട്ടാ ടോപ്പിക്കിലേക്ക് വരൂ.
6: തീർച്ചയായിട്ടും.
4: എങ്ങനെയാണ് വായിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോ?
6: വായിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒ എൻ വി കുറുപ്പിന്റെ കവിതകളൊക്കെ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്.
4: ഒ എൻ വി കുറുപ്പിന്റെ കവിതകളാണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത
6: ഭൂമിക്ക് ഒരു ചരമഗീതം, വളരെ ഭംഗിയായിട്ടുള്ള ഒരു കവിതയാണത്. എന്താച്ചാ, ഒരുപാട് വർഷങ്ങളുടെ മുന്നിൽ നമ്മുടെ പ്രകൃതി നാശത്തിനെ കുറിച്ച് അന്ന് തന്നെ മൂപ്പര് എഴുതിയ ഒരു കവിതയാണത്. എന്തായാലും വളരെ മനോഹരമായ ഒരു കവിതയാണ്.
4: മനോഹരമായ ഒരു കവിതയാണ്. ഒ എൻ വി കുറുപ്പാണ് അപ്പൊ ഫേവറേറ്റ്. ഇപ്പോഴും കവിതകൾ വായിക്കാറുണ്ടോ?
6: സമയം കിട്ടാറില്ല, എന്നാലും ഇടയ്ക്കൊന്ന്
4: ഇടയ്ക്കൊന്ന് കണ്ണുപിടിക്കും അല്ലേ?
6: അതെ അതെ. എന്നിട്ട് നമ്മുടെ വർക്കുകളുടെ ഭാഗങ്ങൾ ചിലപ്പോൾ രാത്രി 12 മണി 1 മണിയൊക്കെ ഡ്യൂട്ടി
4: ചെയ്യേണ്ടി വരും. നമുക്ക് സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് വായിക്കാം. വായനയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കരുത് കേട്ടോ.
6: തീർച്ചയായിട്ടും. എന്നിട്ട് അങ്ങനെയുള്ള ആളുകളുടെ ഓർമ്മകളാണ് ഇന്നും പ്രകൃതിയിൽ അങ്ങനെ നിലച്ചു നിൽക്കുന്നത്.
4: അതാണ് അതാണ്. ഓക്കെ, അപ്പോ ചേട്ടാ പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്? വിശ്വസ് പോരട്ടെ.
6: ഇന്നത്തെ വിശ്വസ് എല്ലാ സുഹൃത്തുക്കൾക്കും, നമ്മുടെ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് പ്രത്യേകിച്ച് ബർത്ത്ഡേ, അതേപോലെ വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസമാകട്ടെ.
4: ഓക്കെ, അപ്പോ ജഗൻ ചേട്ടനും മനോഹരമായ ഒരു ദിവസമാവട്ടെ എന്ന് ഞാനും വിഷയമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു, മലപ്പുറത്ത് നിന്നും. യെസ്, അങ്ങനെ ദേ 8:53 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. പതിയെ ഞാൻ ഇന്നത്തെ ആ കോൾസിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം അല്ലെ? അപ്പോ എല്ലാവരും ആ മെസ്സേജ് വേഗം വേഗം വേഗം അങ്ങ് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഒട്ടും സമയം കളയണ്ട മെസ്സേജുകൾ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് മെസ്സേജുകൾ നോക്കാം. അതെ, മെസ്സേജുകൾ നോക്കുന്ന സമയത്ത് അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ ആരാണ് അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഈ ഫോട്ടോ മെസ്സേജ് ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് വീണ്ടും ഫോട്ടോ മെസ്സേജസ് ആണ് വരുന്നത്. ഞാനിങ്ങനെ ആകാംക്ഷയിൽ പോയി എടുത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഫോട്ടോസ് ആയിരിക്കും. അത് ഞാൻ എങ്ങനെ വായിക്കും ഗൈസ്? എന്താണ് ഇങ്ങനെ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആ ഒരു മെസ്സേജിലേക്ക് പോട്ടെ. അടുത്തത് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഹായ്, ഗുഡ് മോർണിംഗ് അഹലി എഫ് എം, ഐ ആം മാധു ഫ്രം പൊള്ളാച്ചി. ഹലോ മാധു, സുഖാണോ? അപ്പോൾ ഒരു കിടുക്കാച്ച് ദിവസം കൂടി ഞാൻ മാധുവിനെ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് അഹല്യ, ഞാൻ മിൽമേലി പ്രഭാകരൻ, ഷെഫിൻ ഈരാറ്റുപെട്ടക്കാരന് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഓക്കെ, അപ്പോൾ പ്രഭാകരൻ ചേട്ടന് മനോഹരമായ ഒരു ദിവസം കൂടി ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. വായനയ്ക്ക് പ്രത്യേക തിരഞ്ഞെടുപ്പൊന്നുമില്ല, കയ്യിൽ വന്നു ചേരുന്ന എന്തും വായിക്കും. നല്ലതിനെ ഉൾക്കൊള്ളുകയും അല്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യും. എല്ലാവർക്കും വായന ദിന ആശംസകൾ. ഓക്കെ, ലീല ടീച്ചറുടെ മെസ്സേജ് ആണ് കേട്ടോ. അപ്പോൾ ലീല ടീച്ചർക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നമസ്കാരം ആയിലിയ, നമസ്കാരം. അഹലി എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ വായനാ ദിനം അറിവിന്റെയും സമാധാനത്തിന്റെയും ലോകം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നു. വായന മനുഷ്യനെ ചിന്തിക്കാനും വിവേകമുള്ളവനാക്കാനും സഹായിക്കുന്നതിനാൽ പുസ്തകങ്ങളെ ഒറ്റ സുഹൃത്തുക്കളാക്കി മാറ്റാൻ ഈ ദിവസം നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇന്ന് പിറന്നാളും വിശേഷങ്ങളും ആഘോഷിക്കുന്ന ഷെഫിൻ ഈരാറ്റുപേട്ടയ്ക്കും റാണി വർഗീസ് ചേച്ചിയുടെ ജോഹിമോൾക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ പുസ്തക പുഴുക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബാലകൃഷ്ണൻ ചേട്ടൻ, കണ്ണാടി രാധാകൃഷ്ണൻ ചേട്ടൻ, പെരുവമ്പ് അക്ബർക്ക സ്നേഹക്കൂട്, ഓക്കെ, നഫീസ കുഞ്ഞിപ്പ, എല്ലാവർക്കും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഞാൻ ചെന്നൈയിൽ നിന്ന് വിനോദ് ചെർപ്പിളശ്ശേരി. അപ്പോൾ വിനോദേടനും മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് കടക്കുകയാണെങ്കിൽ, ഹായ് ആയില്യ, സുപ്രഭാതം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷെഫിൻ ഈരാറ്റുപേട്ടയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. കേട്ടുകേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, ചെങ്ങാതിക്കൂട്ടത്തിലെ പ്രിയ സുഹൃത്തുക്കൾക്കും വായന ദിന ആശംസകൾ. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. അപ്പോൾ റിയാദിലിരിക്കുന്ന മഹേഷ് ഏട്ടാ, മഹേഷ് ഏട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്യ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. തീർച്ചയായിട്ടും സുഖമായിരിക്കുന്നു, അവിടെയും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. വായന ഒരുപാട് ഇഷ്ടമാണ്, ഒത്തിരി ബുക്ക്സ് വാങ്ങിക്കൂട്ടാറുണ്ട് ഞാൻ. റീസെൻ്റായി വായിച്ച നോവൽ ഇഷ്ടം തോന്നിയത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, റാം കെയർ ഓഫ് ആനന്ദി, എം ടി സാർ, മാധവിക്കുട്ടി, ഇവരെ ഒത്തിരി ഇഷ്ടം. എല്ലാവർക്കും വായന ദിന ആശംസകൾ. ദിവ്യ, ദിവ്യ ചേച്ചിയുടെ മെസ്സേജാണ്. അപ്പോൾ ദിവ്യ ചേച്ചിക്കും മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഈ മെസ്സേജ് എനിക്ക്, ഞാൻ ആദ്യം ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് എൻ്റെ ടെക്സ്റ്റ് മെസ്സേജ്? ഓക്കെ, കിട്ടിയിരിക്കുന്നു. ഗുഡ് മോർണിംഗ് അഹല്യ, ആയില്യ, എല്ലാവർക്കും നല്ല ദിവസത്തിൻ്റെ ആശംസകൾ. എനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ, ബൈബിൾ കഥകൾ, ഗരുഡ പുരാണം, സത്ഗുരു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേജുള്ള പുസ്തകം വായിക്കാൻ കൂടുതൽ ഇഷ്ടമാണ്. നിഷാദ് എറണാകുളം, തെന്നാലിരാമൻ കഥകൾ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ബീർബൽ കഥകൾ. വിജി ചേച്ചിക്ക് നല്ല ദിവസത്തിന്റെ ആശംസകൾ പറയണം. കാക്കനാടുള്ള വിജി ചേച്ചിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ദീ പറഞ്ഞിരിക്കുന്നു. ഉറക്കം വരും, ഞാൻ മാർക്ക് ചെയ്യുന്നു, ആ ഓ ബുക്ക് വായിക്കുമ്പോഴല്ലേ, ആ അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിനെ വലിയൊരു ഒരു ഒരു ബാലികേറ മലയായിട്ട് അതിനെ കാണാതിരുന്നാൽ മതി. അപ്പം നമുക്ക് ആ ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് പരിഹരിക്കാം കേട്ടോ. അങ്ങനെ ദേ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോട്ടെ. അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, പ്രിയ അഹലിക്ക് നല്ലൊരു പുലരി ആദ്യം നേരുന്നു. താങ്ക് യു. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ സുബൈറിന്റെ പൊന്നുമകളായ സുറിയയുടെ ജന്മദിനമാണ് ഇന്ന്. ഓക്കെ, അപ്പൊ സുറിയക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. മോൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മയും ആശംസയും ഞങ്ങളുടെ പേരിലും പ്രിയാഹലിയുടെ പേരിലും. കേട്ടുകേട്ട് കൂട്ടുകൂടുന്ന പ്രിയ ശ്രോതാക്കൾക്കും നല്ല വിഷസ് അറിയിക്കുന്നു. ഒപ്പം എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം കൂടി നേരുന്നു. സ്നേഹത്തോടെ അഹലിയുടെ പ്രിയ കൂട്ടുകാരൻ ജയങ്കർ സലിത, മട്ടാഞ്ചേരി, കൊച്ചി. ഓക്കെ, അപ്പോ ജയങ്കർ സലിതയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ എനിക്ക് വായിക്കാനായിട്ടേ കുറച്ചുകൂടി മെസ്സേജുകൾ ദേ ഇവിടെ ബാക്കിയുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ആ മെസ്സേജുകളിലേക്ക് പോവാം. ഇനി ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം വേഗം ആ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അതിനുള്ളൊരു ഗ്യാപ്പ് കൂടി ഞാൻ തരാൻ പോവാണ്. ഒരു പാട്ട് വരുന്നുണ്ട് അഹല്യ വിഷസിൽ അടുത്തതായി.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടെയുണ്ട് ഞാൻ ഇല്ല. നമുക്ക് ഒട്ടും സമയം കളയാതെ മെസ്സേജുകളിലേക്ക് പോവാം അല്ലെ. കുറെ മെസ്സേജുകളുണ്ട്. അപ്പൊ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്ലേ, ഗുഡ് മോർണിംഗ്. ഞാൻ RRR കുഞ്ഞുനാളിൽ കുറെ ബുക്സ് വായിക്കാറുണ്ട്. ബാലഭൂമി, ബാലരമ, മനോരമ, പിന്നെ തമിഴ് ബുക്കുകളും അങ്ങനെ കുറെ വായിക്കാറുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം വായന നിർത്തി. അതെന്താ, അങ്ങനെ നിർത്തരുത് കേട്ടോ. മക്കളുടെ ടീച്ചറായി വായന തുടങ്ങി. ഓഹോ, അവരുടെ ബുക്ക് വായിച്ചു അവരെ പഠിപ്പിക്കാൻ തന്നെ സമയം കറക്റ്റ് ആവും. ഇപ്പോൾ മക്കൾ തനിയെ പഠിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും നമുക്ക് മൊബൈൽ കിട്ടിയല്ലോ. പിന്നെ ഇപ്പോൾ അതിൽ തോണ്ടിയിരിപ്പാണ്. അഹല്യയിൽ എല്ലാ കൂട്ടുകാർക്കും വായനത്തെ ആശംസകൾ. ബൈ രമ്യ രാധാകൃഷ്ണൻ. ആ മൊബൈലിൽ തോണ്ടുന്ന സമയത്ത് ഇത്തിരി സമയമൊന്ന് മാറ്റിവെച്ചിട്ട് ബുക്സ് കൂടി ഒന്ന് വായിക്കാൻ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും രമ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്ലേ, ഹാപ്പി ഫ്രൈഡേ എല്ലാവർക്കും. ഫോട്ടോഗ്രാഫർ ചന്ദ്രേടൻ, കോയമ്പത്തൂർ. അപ്പോൾ ചന്ദ്രൻചേട്ടന്, മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ്. കുറച്ച് കൂടുതൽ ദിവസമായി അഹല്യയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട്. തുടർച്ചയായി 21 ദിവസത്തെ വായന പോലെ തന്നെ തുടർച്ചയായി മൂന്നാഴ്ച അഹല്യ കേൾക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അത് തുടർന്ന് കേട്ടുകൊണ്ട്, ഓഹോ, അത് തുടർന്ന് കേട്ട് കേട്ട് കൂട്ടുകൂടുന്നതോടൊപ്പം ഇന്നത്തെ പോലെ തന്നെ എന്നും നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും സാധിക്കുമായിരിക്കുമല്ലോ. ഓക്കേ, ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ശ്രീകുമാർ ചേട്ടന്റെ മെസ്സേജാണ്. അപ്പൊ ശ്രീകുമാർ ചേട്ടന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് പേരുകൂടി ഉൾപ്പെടുത്താനായിട്ട് നോക്കണം കേട്ടോ, മറന്നുപോകരുത്. അപ്പോൾ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരമായില്ലേ, നമസ്കാരം. കാലങ്ങളുടെ അറിവിടങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന, വിവേകങ്ങളിൽ തുറന്നെടുക്കുന്ന വായന, അതൊരു സഞ്ചാരമാണ്. കണ്ടു വളർന്നവരെക്കാൾ എത്രയോ വലുതാണ് വായിച്ചു വളർന്നവർ. ശരിയല്ലേ, ആയില്ലേ, ശരിയാകാം എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെ. അതൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ എല്ലാം കംപ്ലീറ്റ് ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇന്നലെ വായിച്ചതിലെ എന്നെ സ്പർശിച്ച വാക്കുകൾ, ഭരണാധികാരി ശത്രുവിന്റെ ചോര കൊണ്ട് എഴുതാൻ ശ്രമിച്ച പരാജയപ്പെടുന്നതിന്റെ പേരാണ് ചരിത്രമെന്നും, എഴുത്തുകാരൻ സ്വന്തം ചോര കൊണ്ട് എഴുതി ജയിക്കുന്നതിന്റെ പേരാണ് സാഹിത്യമെന്നും. എത്ര സത്യം. ഓഹോ, എന്താണല്ലേ ആ വാക്ക്. വായിച്ച്, ചിന്തിച്ച്, വിവേകത്തോടെ പ്രതികരിച്ച്, പ്രവർത്തിച്ച് ജീവിതം ധന്യമാകട്ടെ എല്ലാവരും. ശുഭദിനം നേരുന്നു അജിത ചേച്ചി. ഷെഫിന് പിറന്നാൾ ആശംസകൾ കൂടി ചേച്ചി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ആ വായിച്ച ആ എഴുതിയ വാക്ക് അതിഗംഭീരം, ഉഗ്രം കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരമായില്ലേ, നമസ്കാരം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷെഫിൻ ഈരാറ്റുപേട്ടയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഗുരുവായൂരപ്പൻ, തിരുവില്ലാമല. ഗുരുവായൂരപ്പൻ ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയിലേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നല്ല വിഷയം, താങ്ക് യു. വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷെഫിന് 1000 ജന്മദിനാശംസകൾ അറിയിക്കുന്നു. മറ്റ് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാ ശ്രോതാക്കൾക്കും ചെങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും ഇന്ദിര ചേച്ചി, പ്രേമമ്മ, രത്നാവതി അമ്മ, കുമാരി ചേച്ചി, ഷീത ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുദ്ധന്യമോൾ, പിന്നെ ആയിലി കുട്ടിക്കും വായനദിന ആശംസകളും സുന്ദരമായൊരു ശുഭദിനവും ആശംസിക്കുന്നു ഷിബാ ദിനേശ് ആലാമരം. റാണി ചേച്ചിയുടെ മോൾക്കും ഹൃദയം നിറഞ്ഞ 1000 ജന്മദിന ആശംസകൾ കൂടി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയിലിയ, ഗുഡ് മോർണിംഗ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഷെഫിന് പിറന്നാൾ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. കൂടാതെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ജയരാജ് പെരിന്തൽമണ്ണ. അപ്പോ ജയരാജേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഈ മെസ്സേജ് ഒത്തിരി ഡിലീറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടല്ലോ, എന്താണ് സംഭവം? എനിവേ നമുക്ക് മെസ്സേജ് നോക്കാം. ഹായ് ആയില്യ, സുപ്രഭാതം. സുപ്രഭാതം. വായനാ ദിനം പി എൻ പണിക്കരുടെ ജന്മദിനമല്ലേ? അതെ, ഓർമ്മ ദിനം. എല്ലാവർക്കും വായന ദിനാശംസകൾ. വായനാ മനസ്സിന്റെ വിശപ്പ് മാറ്റുന്നു. വായിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഞാൻ ഇന്ന് വായിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന പുസ്തകം സിസോ ബുക്സിന്റെ വിജ്ഞാന കൗതുകം. ഓൺലൈൻ വായനയേക്കാൾ ഇഷ്ടം നേരിട്ട് വായിക്കുന്ന പുസ്തകങ്ങൾ തന്നെ. സസ്നേഹം ബിന്ദു, ദിലീപ്, കൊടകര, തൃശൂർ. ചായയും കാപ്പിയും കുടിക്കാതെ എനിക്ക് പത്രവായന നിർബന്ധം തന്നെ. ബാലരമ, പൂമ്പാറ്റ, ബോബനമൂലയും ഇപ്പോൾ കിട്ടിയാലും വായിക്കും. വായിച്ചു തീർത്തിട്ടേ ബാക്കി കാര്യം. ഇഷ്ട കഥാപാത്രം മായാവി തന്നെ. ഹോം ക്രീം മായാവി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എന്റെ പ്രിയ റേഡിയോ കൂട്ടുകാരി റാണി വർഗീസിന്റെ പൊന്നുമോൾക്ക് ജോഹിക്ക് ഒത്തിരി ഒത്തിരി ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ജോഹി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബിന്ദു ചേച്ചിയുടെ മെസ്സേജാണ് തൃശ്ശൂരിൽ നിന്നും. അപ്പൊ ബിന്ദു ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. വായന മുടക്കരുത്, വായിക്കണം കേട്ടോ. അതാണ് പ്രാക്ടീസ് മുടക്കരുത് എന്ന് പറയും, ജയിച്ചാന്റെ ഡയലോഗാണ്. അതുപോലെ വായന മുടക്കരുത്. അപ്പൊ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ശുഭദിനമായില്ല, ശുഭദിനം. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. എനിക്ക് വായന നല്ല ഇഷ്ടമാണ്, ഇപ്പോൾ കുറവാണ്. അതെന്തുപറ്റി വായിക്കൂ കേട്ടോ. എം ടി മാധവിക്കുട്ടി ഇഷ്ടമാണ്, പ്രണയം നോവലുകൾ ഇഷ്ടമാണ്. എല്ലാവർക്കും വായനതിന് ആശംസകൾ. പാട്ടുകളും പൊളി. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ് കവിതാ മോഹൻദാസ്. അപ്പോൾ കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്യ, ഗുഡ് മോർണിംഗ്. വായന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കൂടുതൽ വായിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ മക്കളുടെ ബാലരമ ഡൈജസ്റ്റ് ന്യൂസ് പേപ്പർ, പിന്നെ കിട്ടിയത് എന്തും വായിക്കും. വായിച്ചു വായിച്ചു ഉറങ്ങുന്ന പരിപാടി എനിക്കുണ്ട്, പണ്ടുണ്ടായിരുന്നു. 360 ഡിഗ്രി അടിപൊളിയാണ് കേട്ടോ, കേൾക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും എന്തായാലും കേൾക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും FM ടീമിനും ശുഭദിന ആശംസകൾ. ബൈ ശാന്തി, സുമേഷ്, അലപ്പുള്ളി. അപ്പൊ ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. അങ്ങനെ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഹായ് ആയില്യ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വായന ദിന ആശംസകൾ. ഷെഫിന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ, ഷക്കീല ചേച്ചി. അപ്പൊ ഷക്കീല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്യ ആൻഡ് അഹല്യ ടീം, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ ആയില്യ? സുഖമാണ്, സുഖമായിരിക്കുന്നു. എല്ലാവർക്കും വായന ദിനാശംസകൾ നേരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ കൂടെ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ ഒരുമിച്ച് താമസിച്ച് പഠിച്ചിരുന്നു. പിന്നെ ഷെഫിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും രത്നാവതി അമ്മയ്ക്കും എൻ്റെ അഹല്യ ടീമിനും ഒരു നല്ല ദിവസം നേരുന്നു. ഗോപിനാഥ്, കണ്ണൂർ. അപ്പോൾ ഗോപിനാഥ് ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഹലോ, നമസ്കാരം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷെഫിൻ ഈരാറ്റുപേട്ടയ്ക്ക് ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. കുമാരി, മഴവിൽ നഗർ. ആയില്യ മോളി, നമസ്കാരം. ഞാനൊരു വിധമൊക്കെ വായിക്കും. നോവലുകൾ, ബുക്കുകൾ, അങ്ങനെ ഒക്കെ വായിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുമാരി ചേച്ചിയുടെ മെസ്സേജാണ്. എന്തായാലും എന്തൊക്കെ കയ്യിൽ കിട്ടുന്നോ അതൊക്കെ വായിക്കാനായിട്ട് നോക്കണം. യെസ്, അങ്ങനെ എല്ലാ മെസ്സേജുകളും ഇന്നത്തെ ഞാൻ വായിച്ചതേ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മെസ്സേജും കോളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്റെ ഇന്നത്തെ കഥ എന്താണ്? ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആ ഒരു കഥ എന്ത് കാര്യമായിരിക്കും ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്? നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കുറേ പേർക്ക് ഈ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജൊക്കെ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അത് അറിയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു സംഭവം അങ്ങ് ജാപ്പനീസിൽ നിന്നാണ്. അതായത് ഒരു ജാപ്പനീസ് മൈൻഡ് സെറ്റ് ഉണ്ട്. എന്തിന് വേണ്ടിയിട്ടാണെന്നറിയോ? വൺ ജാപ്പനീസ് മൈൻഡ് സെറ്റ് ദാറ്റ് ക്യാൻ ഹീൽ യുവർ ആങ്സൈറ്റി. നമ്മുടെ ആ ഒരു ആങ്സൈറ്റിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജാപ്പനീസ് ടെക്നിക്ക് പറയാറുണ്ട്. അതെന്താണെന്നറിയോ? അതായത് നമ്മളെല്ലാവരും എന്താ ചെയ്യുക, നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസ് ഒരു വൺ ഡേ കൊണ്ട് സോൾട്ട് ചെയ്യാനായിട്ട് നോക്കും, സോൾവ് ചെയ്യാനായിട്ട് നോക്കും അല്ലേ. യു ഡോണ്ട് നീഡ് ടു സോൾവ് യുവർ വേൾഡ് ലൈഫ് ടുഡേ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലും ഒരു ദിവസം കൊണ്ട് നമ്മുടെ ലൈഫിലെല്ലാ പ്രശ്നങ്ങളെയും ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സംഡെയിംസ് എങ്ങനെയായിരിക്കും, സം ഡേയ്സ് ഫീൽസ് ഓവർവെൽമിംഗ് ആയിരിക്കും അല്ലേ. ടു മെനി ഡിസിഷൻസ് ഉണ്ടാവും, ടു മെനി വറീസ് ഉണ്ടാവും, ടു മെനി വാട്ട് ഇഫ്, ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. നമ്മൾ എന്താ ചെയ്യുക, യു ട്രൈ ടു ഫിക്സ് എവറിഥിങ് അറ്റ് വൺസ് ആൻഡ് ഇറ്റ് ഓൺലി മേക്സ് യു ഫീൽ മോർ ടയേർഡ്. ഈ ഒരു പരിപാടിയാണ് നമ്മൾ നോർമലി ചെയ്യാറ്. നമ്മൾ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഇന്ന് തന്നെ ഞാൻ ഇതെല്ലാം സോർട്ട് ചെയ്യും, ഇന്ന് തന്നെ ഞാൻ ഇതിനെ സോൾവ് ചെയ്യും എന്നൊരു കാര്യം പറയും, എന്നിട്ട് നമ്മൾ അതിനങ്ങ് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മോർ ടയേർഡാവും, കൂടുതലായിട്ട് ക്ഷീണിക്കും, നമുക്കതിന് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മളോട് ഒരു ഓവർ എഫേർട്ട് എടുക്കാണ്. ജാപ്പനീസിൽ ഇതിനൊരു സേയിങ് ഉണ്ട്, ഒരു കാര്യം പറയാറുണ്ട്, അഷിത വ അഷിത നോ കസേ ഗ ഫുഖു എന്നാണ് ജാപ്പനീസിൽ പറയാൻ. ഒന്നും മനസ്സിലായില്ലല്ലോ, ഇല്ല എനിക്കറിയാം. എന്തായാലും ഞാൻ എൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് പറയാം കേട്ടോ. ടുമാറോ ഈസ് എ വിൻ വിൽ ബ്ലോ ടുമാറോ, അതാണ് അതിൻ്റെ ഒരു അർത്ഥം. സംഭവം കറക്റ്റാണ്, നാളെ വീശേണ്ട കാറ്റ്, നാളെ ഒഴുകേണ്ട പുഴ, അതെല്ലാം നാളെ തന്നെ സംഭവിക്കുകയുള്ളൂ. ഇന്ന് സംഭവിക്കുകയോ, ഒരിക്കലുമില്ല. അതുതന്നെയാണ് ഈ ഒരു ജാപ്പനീസ് സേയിങ്ങിലും പറയുന്നൊരു കാര്യം, നോട്ട് എവറിത്തിങ് ബിലോങ്സ് ടു ടുഡേ, ഇന്നയ്ക്ക് മാത്രമല്ല എല്ലാ കാര്യവും. സം ആൻസേഴ്സ് നീഡ് ടൈം, ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും, ഒരിക്കലും അത് ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോയി ഇന്ന് തന്നെ ഞാൻ സോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നാളെ വീശേണ്ട കാറ്റ് നാളെയേ വീശുള്ളൂ, അത് ഇന്ന് വീശാൻ പോകുന്നില്ല. പോകുന്നുണ്ടോ?

പകരം എന്താണ്, കൂടുതലായിട്ട് അത് ഹെറ്റിക്കായിട്ട് മാറും അല്ലെ, കുറച്ചുകൂടി നമ്മളത് ടൈഡാക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പണ്ട് രണ്ട് ലെജൻസ് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു ടൈമുണ്ട്. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ക്യാരി ടുമാറോസ് വെയ്റ്റ് റൈറ്റ് നൗ. നാളത്തെ ആ ഭാരത്തെ നിങ്ങൾ ഇന്ന് തന്നെ ചുമന്നുകൊണ്ട് നടക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതാണ് പറയാനായിട്ടുള്ളത്. ജസ്റ്റ് ടേക്ക് എ വൺ സ്റ്റെപ്പ് ടുഡേ ആൻഡ് ലെറ്റ് ടുമാറോ അറൈവ് വെൻ ഇറ്റ് ഡസ്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ സ്റ്റെപ്പ് വയ്ക്കുക, നാളെ ബാക്കി അങ്ങ് പൊക്കോളും. മനസ്സിലായോ? അത് ഇന്ന് തന്നെ എല്ലാം ഞാൻ തീർക്കും എന്ന് നിങ്ങൾ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യേണ്ട. ടുമാറോസ് വിൻഡ് വിൽ ബ്ലോ ടുമാറോ, ആ കാര്യം നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും വേണം. യെസ്, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞുതരാനുള്ള ആരുക്കുട്ടി കഥ. നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഉണ്ടല്ലോ, സമയം നോക്കുമ്പോഴത്തെ 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. എനിക്ക് പതിയെ ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, വായിക്കാൻ നോക്കുക, വായിച്ചങ്ങ് വളരുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേഡിയം വിദ്യാഹലി FM 90.4 കേട്ട് കേട്ട് കൊത്തുകൂടാം.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: நீங்க அறியாமோ രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജനാസെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: Celluloid.
4: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, നിങ്ങളുടെ സ്വന്തം ചലച്ചിത്ര ലോകത്തെ അത്ഭുത കാഴ്ചകളും കുട്ടിക്കാലത്തെ മനോഹരമായ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടല്ലോ, ആ കാര്യകതയെ നിങ്ങൾക്ക് ഇന്ന് സെലലോഡിൽ അങ്ങ് ഫീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ സെലലോഡിന്റെ മൂവി സ്പെഷ്യലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും കട്ട സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയില്ലാണ്ട് കൂടെയുള്ളത്. അപ്പൊ മച്ചാമാരെ, നമ്മൾ ഇന്ന് സെലലോഡ് റേഡിയോ സ്ക്രീനിൽ പറയാൻ പോകുന്ന ആ ഒരു സിനിമ 90s ജനിച്ച നമ്മുടെയൊക്കെ കുട്ടിക്കാലം കളർഫുൾ ആക്കിയ, ടി വിയിൽ വരുമ്പോൾ നമ്മളൊക്കെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നിട്ടുള്ള ഹോളിവുഡിലെ എക്കാലത്തെയും വമ്പൻ ഹിറ്റ് ജുമാൻജി. ജുമാൻജി എന്ന 1995 ഒറിജിനൽ ചിത്രത്തെ കുറിച്ചാണ് കേട്ടോ. റോബിൻ വില്യംസ് എന്ന ഇതിഹാസ നടന്റെ അകട്ട പെർഫോമൻസും ജോ ജോൺസ്റ്റൺ എന്ന ഡയറക്ടറുടെ മാന്ത്രിക വിഷ്വൽസും എങ്ങനെയാണ് ആ ഒരു ബോക്സ് ഓഫീസിനെ വിറപ്പിച്ചത്, ആ ഒരു കാര്യം നമുക്കിന്ന് കേട്ടാലോ സെലലോയിഡിൽ. അപ്പൊ അതെ, കഥ തുടങ്ങാണ്. കഥ തുടങ്ങുന്നത് 1969 അലൻ പാരിഷ് എന്ന 12 വയസ്സുകാരനായ പയ്യൻ അവന്റെ അച്ഛന്റെ ഫാക്ടറിക്ക് അടുത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ സെറ്റിൽ നിന്ന് ഒരു വിചിത്രമായ പഴയൊരു പെട്ടി കണ്ടെത്താണ്. അതൊരു വിന്റേജ് മരപ്പെട്ടി ആയിരുന്നു. കൗതുകത്തോടെ അവൻ ആ ഒരു പെട്ടി അങ്ങ് തുറക്കുന്ന സമയത്തുണ്ടല്ലോ, അതിനുള്ളിൽ ഒരു ബോർഡ് ഗെയിം കാണുന്നു, ജുമാൻജി. അതിന്റെ നടുവിൽ ഒരു പച്ച കണ്ണാടിയിൽ നിഗൂഢമായ കുറേ വാക്കുകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവൻ തന്റെ കൂട്ടുകാരിയായിട്ടുള്ള സാറയുമായിട്ട് ചേർന്ന് ആ ഒരു ഗെയിം കളിക്കാനായിട്ട് അങ്ങ് തുടങ്ങാണ്. അവരങ്ങനെ ആദ്യമായി ആ ഒരു മാന്ത്രിക ഡൈസ് തറയിലേക്ക് ഉരുട്ടിയിടുന്നുണ്ട്. കളിയിലെ നിയമം അനുസരിച്ച് ഓരോരുത്തരും ഡൈസ് ഇടുമ്പോൾ ആ ഗെയിമിന്റെ നടുവിൽ ഒരു കവിത പോലെ ചില വരികൾ തെളിഞ്ഞു വരുമെന്നതാണ്. ഒപ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ കളി തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അലൻ ഡൈസ് ഇങ്ങനെ എറിയാണ്. അപ്പോൾ ആ ഒരു ബോർഡിൽ തെളിഞ്ഞ വാചകം എന്താണെന്നോ, അതായത് നീ 5 അല്ലെങ്കിൽ 8 എന്ന നമ്പർ ഡൈസിൽ വരുന്നത് വരെ ഈ കാട്ടിനുള്ളിൽ കാത്തിരിക്കണം. അത് പറഞ്ഞു തീരുന്നതോടെ ആ വീട്ടിലെ വലിയ ഫയർ പ്ലേസിനുള്ളിലേക്ക് വല്ലാത്തൊരു കറുത്ത പുകങ്ങ് വരാണ്. അങ്ങനെ സാറ നോക്കി നിൽക്കെ 12 വയസ്സുകാരനായ അലനുണ്ടല്ലോ ആ കളിക്കുന്ന ആ ബോർഡിന്റെ ഗെയിമിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചിഴയ്ക്കപ്പെട്ട് അപ്രത്യക്ഷനാവുകയാണ്. എന്താണല്ലേ ആ ഒരു രംഗം കാണുന്ന സമയത്ത് ഭയന്നു പോകുന്നുണ്ട് സാറ. ഭയന്നു പോയ സാറ ആ വീട്ടിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് അങ്ങ് ഓടാണ്. അവിടെ നിന്ന് നീണ്ട 26 വർഷങ്ങൾ ആ വീട് ആരും കയറാതെ അടഞ്ഞങ്ങ് കിടക്കുകയാണ്. പിന്നീട് ആ വീട്ടിലേക്ക് പുതിയ ചില അതിഥികൾ വരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു കളി വീണ്ടും അങ്ങ് തുടങ്ങുകയാണ്. അതെന്താണ് കേൾക്കാം സെലലോയിഡിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു മച്ചാമാരി സെല്ലാഡിന്റെ നൊസ്റ്റാൾജിയ സ്പെഷ്യലിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ സ്വന്തമായി ഇല്ലയാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മൾ ജുമാഞ്ചി സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ്. കഥ ഇനി 1995 വരികയാണ് കേട്ടോ. അതായത് അലന്റെ പഴയ ആ വലിയ പാരിഷ് ബംഗ്ലാവ് വാങ്ങിച്ചുകൊണ്ട് നോറ എന്ന സ്ത്രീയും അവരുടെ രണ്ട് കുട്ടികളും ജൂഡി ആൻഡ് പീറ്റർ എന്നിവർ അവിടെ താമസിക്കാനായിട്ട് വരികയാണ്. ആ വീട്ടിലെ പഴയ അട്ടത്ത് നിന്നും ഈ ജൂഡിയും പീറ്ററും ആ വിചിത്രമായ ഡ്രം ബീറ്റ്സ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അവർ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് തിരഞ്ഞു ചെന്ന് ആ പഴയ ജുമാഞ്ചി ബോർഡ് അങ്ങനെ കണ്ടെത്തുകയാണ്. വെറുതെ ഒരു കൗതുകത്തിന് അവരും ആ ഒരു കളി കളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ദേ ആ കളി അവിടെ വീണ്ടും ആരംഭിക്കുകയാണ്. ജൂഡി ആദ്യം ഡൈസ് ഇടുമ്പോൾ ആ മുറിയിലേക്ക് വലിപ്പമുള്ള ഭീകര കൊതുകുകളും ആഫ്രിക്കൻ ഈച്ചകളും ഒക്കെയാണ് പറന്നു വരുന്നത്. അതിനുശേഷം പീറ്റർ ആ ഒരു അടുത്ത ഡൈസ് ഇടുന്ന സമയത്ത് ഒരു മാരക സിംഹം തന്നെയാണ് ആ ലിവിംഗ് റൂമിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവരങ്ങനെ പേടിച്ചോടുന്ന സമയത്ത് പീറ്ററിന്റെ ഡൈസിലെ നമ്പർ 5 കേട്ടോ. അതോടെ ആ വീടിന്റെ മുകളിൽ നിന്നും വലിയൊരു ശബ്ദത്തോടെ കാട്ടുവാസിയെ പോലെ താടിയും മുടിയും നീട്ടിയ ഒരു മനുഷ്യൻ ഓടി വരാണ്. അത് മറ്റാരുമല്ല, 26 ആ ജുമാഞ്ചി കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ നമ്മുടെ അലൻ പാരിഷ് ആയിരുന്നു അത്. താൻ പണ്ട് കളിച്ചു നിർത്തിയ അതേ വീട്ടിലേക്ക് തന്നെയാണ് താൻ തിരിച്ചെത്തിയതെന്ന് മനസ്സിലാക്കിയ അലൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട്. പക്ഷെ അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവന്റെ അച്ഛനും അമ്മയും അവനെ തിരിഞ്ഞ് ഒടുവിൽ സങ്കടം താങ്ങാനാകാതെ മരിച്ചുപോയെന്നും ആ നഗരം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയെന്നും അവൻ തിരിച്ചറിയാണ്. അങ്ങനെ അലന് ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെങ്കിലും ഈ കളി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ കാട്ടുമൃഗങ്ങളെല്ലാം തിരിച്ച് ആ ഒരു ബോർഡിനുള്ളിലേക്ക് പോകൂ എന്ന് ജൂഡിയും പീറ്ററും അവനോട് പിന്നെ പറയുന്നുണ്ട്. അങ്ങനെ അലൻ ആദ്യം പേടിച്ച് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ കളി തുടരാൻ വേണ്ടി അവര് 3 തീരുമാനിക്കുകയാണ്. എന്നാൽ അവിടെയാണ് അടുത്ത ആ ഒരു ട്വിസ്റ്റ്. അലൻ ഡൈസ് ഇടുമ്പോൾ ആ ബോർഡ് അനങ്ങുന്നില്ല. കാരണം 1969 കളി നിർത്തി ഓടിപ്പോയ സാറ് കൂടി വന്നാൽ മാത്രമേ ഈ കളി ഇനി മുന്നോട്ട് നീങ്ങൂ. അങ്ങനെ അവർ സാറയെ തിരഞ്ഞ് പോവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ എന്തായാലും സാറയെ അവർ കണ്ടെത്തുന്നു. ബാക്കി വിശേഷങ്ങളുമായി ഞാൻ ഇപ്പൊ വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഖിലേഷ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ജടമടയാ ഇന്ന് മലയാ നാളെ കൊലമ്പ് പോലാലമ്പോ കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ നാട് ഞെട്ടിച്ച് ചീരിപ്പായണം ലാവിഷായി
1: ചോക്കി എങ്ക ചോക്കി നമ്മ ടയർ കണ്ടീഷനാ പാപ്പോം ഇരു പാപ്പോം ഇങ്ങ് ബ്രേക്ക് போட்டுடுங்க சிறிய பஞ்சர்.

0: எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய
1: Celluloid.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സെല്ലൗഡാണ്. ഹോളിവുഡ് സ്പെഷ്യൽ സിനിമ അതിന്റെ ഏറ്റവും ത്രില്ലിംഗ് ആയ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് ഡാ. അങ്ങനെ അലനും പിള്ളേരും ചേർന്ന് പണ്ട് കളി പേടിച്ച് മാനസികമായി തളർന്നു പോയ ആ പഴയ സാറിയെ കണ്ടുപിടിച്ച് നിർബന്ധിച്ച് വീണ്ടും ആ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. അങ്ങനെ ആ നാലു പേരും ഒന്നിച്ചിരുന്ന് ആ കളി വീണ്ടും അവിടെ തുടങ്ങുകയാണ്. അവിടെ അങ്ങോട്ട് ആ ഡൈസ് ഓരോ തവണ ഉരുളുമ്പോഴും ആ വീടൊരു കട്ട ആഫ്രിക്കൻ കാടായിട്ട് മാറുകയാണ് മച്ചാമാരെ. സാറ ഡൈസ് ഇടുമ്പോൾ ഭീമൻ മാംസഭോജികൾ സസ്യങ്ങൾ വന്നിങ്ങനെ വീടായ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. ജൂഡി ഇടുമ്പോൾ കനത്ത മഴ പെയ്ത് ആ വീടിനുള്ളിൽ ഒരു വലിയ മുദ്ര തന്നെ വരുന്നുണ്ട്. ഇതിനിടയിൽ കളിയിൽ കള്ളത്തനം കാണിക്കാൻ നോക്കിയ പീറ്റർ ഒരു പകുതി കുരങ്ങനായിട്ട് മാറിപ്പോകുന്ന ആ ഒരു കോമഡി സീനൊക്കെ ശരിക്കും വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. എന്നാൽ കളി അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നത് വാൻ പെൽറ്റ് എന്ന വേട്ടക്കാരൻ ബോർഡിൽ നിന്നും ജീവനോടെ ഇറങ്ങി വരുമ്പോഴാണ്. വലിയൊരു തോക്കും പിടിച്ച് അതിനെ വെടിവെക്കാൻ നടക്കുന്ന ആ വേട്ടക്കാരൻ ആ നഗരമാകെ വലിപ്പമുള്ള ആനകളെയും കണ്ടാമൃഗങ്ങളെയും ഒക്കെ അഴിച്ചുവിട്ട് വലിയൊരു നാശനഷ്ടം തന്നെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ വീടിന്റെ തറ പതുക്കെ മണലായി മാറി അലനും സാറയും അതിലേക്കിനെ താഴ്ന്നു താഴ്ന്നു താഴ്ന്നു പോകുന്ന ഒരു രംഗമുണ്ട്. 1995 ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് പ്രേക്ഷകരെല്ലാം ശരിക്കും ശ്വാസം അടക്കി പിടിച്ചാണ് ഇത് കണ്ടുതീർത്തത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ ഒടുവിൽ വാൻ പെൽറ്റ് അലന്റെ നെറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. അലന്റെ കയ്യിൽ അവസാന ഡൈസുണ്ട്. അവൻ ജയിക്കുമോ അതോ വാൻ പെൽറ്റിന്റെ വെടിയേറ്റ് മരിക്കുമോ? ക്ലൈമാക്സ്. യെസ്, കേൾക്കാം സെല്ലൂലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: സെല്ലലാടിന്റെ അവസാന ഭാഗത്തിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആയിലിയാണ് കൂടെയുള്ളത് കേട്ടോ. ജുമാൻജി, യെസ്, ജുമാൻജി സിനിമയുടെ ക്ലൈമാക്സ് ശരിക്കും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒന്നാണ് കേട്ടോ. വാൻ പെൽറ്റ് അലനെ വെടിവെക്കാൻ വേണ്ടി തോക്കിന്റെ ട്രിഗർ വലിക്കുന്ന കൃത്യം ആ ഒരു സെക്കൻഡിൽ അലന്റെ കയ്യിൽ നിന്നും ആ അവസാന ഡൈസ് അങ്ങനെ തറയിലേക്ക് വീഴാണ്. അവനിട്ട് ആ ഒരു കരു ഉണ്ടല്ലോ, ആ കരു കാരണം ആ ഒരു ഗെയിമിന്റെ അവസാന കോണിൽ അങ്ങനെ എത്തി നിൽക്കാണ്. അവൻ തന്റെ സകല ശക്തിയും എടുത്ത് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ജുമാൻജി, യെസ്. അവൻ ആ വാക്ക് പറഞ്ഞു തീരുന്നതോടെ ആ വീട്ടിലുണ്ടായിരുന്ന വാൻ പെൽറ്റും സിംഹവും കുരങ്ങന്മാരും ആഫ്രിക്കൻ കാടുമെല്ലാം ഒരു വലിയ ചുഴലിക്കാറ്റായിട്ട് മാറി ആ ബോർഡ് ഗെയിമിന്റെ ഉള്ളിലേക്ക് തിരിച്ചിങ്ങനെ വലിഞ്ഞു കയറുകയാണ്. യെസ്, ടൈം ട്രാവൽ. ടൈം ട്രാവൽ പോലെ കാര്യങ്ങളെല്ലാം റീസെറ്റ് ചെയ്യപ്പെടുകയാണ്. അലനും സാറയും വീണ്ടും 1969 ആ പഴയ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചെത്താണ്. അവർ ആ ബോർഡ് ഗെയിം ഒരു വലിയ പുഴയിലേക്ക് അങ്ങനെ വലിച്ചെറിയുകയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ കല്യാണം കഴിഞ്ഞ് വലിയ ബിസിനസ്സുകാരായിട്ടിരിക്കുമ്പോൾ അവരെ കാണാൻ ജൂഡിയും പീറ്ററും അച്ഛനമ്മമാരും വരുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുള്ള അലൻ അവരുടെ ആ പഴയ ദുരന്തം ഒഴിവാക്കി അവരെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഇമോഷണൽ രംഗത്തോടെയാണ് ഈ ഒരു സിനിമ ശരിക്കും അവസാനിക്കുന്നത്. ബോളിവുഡ് വിഖ്യാത കമ്പനിയായ ILM ആണ് ഇതിലെ ആനിമൽസ് CGI ചെയ്തത്. അന്ന് CGI അത്രമാത്രം വളർന്നിട്ടില്ലാത്ത കാലമായിട്ടും അവർ ചെയ്ത വിഷ്വൽസ് ഇന്നും കാണാൻ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. വെറും 65 മില്യൺ ബഡ്ജറ്റിൽ വന്ന് 262 മില്യണിലധികം ബോക്സ് ഓഫീസിൽ വാരി കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ചിത്രം. റോബിൻ വില്യംസ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കൽ. അപ്പോൾ മച്ചാമാരെ, കുട്ടിക്കാലത്തെ ആ മനോഹരമായ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഇന്ന് തന്നെ ആ പഴയ ജുമാൻജി ഒന്നുകൂടി എടുത്ത് കാണണം. ഇനി ന്യൂജൻസിനോടാണ് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം കേട്ടോ. നല്ലൊരു മൂവി തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമ കാണാം, ഒപ്പം തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് സെല്ലാടിൽ കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ RJ ആയില്യ. സ്റ്റുഡിയോ വിത്ത് അഹൽ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: വെൽക്കം ടു കാലിഡോസ്കോപ്പ് മൈ ഡിയർ ഡാർലിംഗ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ആദ്യമേ തന്നെ, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ കേരളത്തിലെ KSRTC ബസ്സുകളിൽ ഒരൊറ്റ ട്രെൻഡ് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഈ പ്രിയദർശിനി KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പുതിയ കേരള ഗവൺമെന്റിന്റെ പദ്ധതിയെ കുറിച്ചും, അപ്പോ ഈ ബസ്സുകളിൽ കയറി 0 റേറ്റ് ടിക്കറ്റ് വാങ്ങി യാത്ര ചെയ്യുന്ന അമ്മമാര്, പെൺകുട്ടികള് ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ചില ആൾക്കാർ മാസമായിട്ട് എനിക്ക് ഫ്രീ ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞ് ആ ടിക്കറ്റിന്റെ പൈസ കൊടുത്ത് കണ്ടക്ടറെ കയ്യിൽ കൊടുത്തിട്ട് ഇറങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ച് ബസ് കണ്ടാൽ പിന്നെ മൊത്തത്തിൽ ലേഡീസ് ഓൺലി മൂഡാണ് ബസ്സുകളില്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ആൺപിള്ളേരൊക്കെ മൊത്തത്തില് സങ്കടത്തിലാണ്. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ലേ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ആൺകുട്ടികള്. അവർക്ക് വേണ്ടിയിട്ട്, അറ്റ്ലീസ്റ്റ് സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ന്യൂസ് പറഞ്ഞു തരണ്ടേ? പിന്നെ ഇത്രയൊക്കെ ആയിട്ട് ആ കാര്യം പറയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? എന്തായാലും ഇത് കാലിഡോസ്കോപ്പിന്റെ സമയമാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ അയൽ സംസ്ഥാനത്ത് നിന്നൊരു കിട്ടില്ലൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതേക്കുറിച്ചാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ആ ന്യൂസ് പറയുന്നതിന് മുന്നേ ഉണ്ടല്ലോ ചില്ലായിട്ട് പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്, കൂടെ ഞാൻ അഭിരാമിയും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കർണാടക സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഗംഭീര പദ്ധതി, ഈ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രീ പാസ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഈ പദ്ധതിയിൽ ചില ട്വിസ്റ്റുകൾ ഉണ്ട്. എന്താന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ കർണാടകയിൽ ആധാർ കാർഡുള്ള അവിടുത്തെ സ്വന്തം ആളുകൾക്ക് മാത്രം, അവിടെ താമസിച്ച് അവിടെ ജനിച്ചു വളർന്ന് അവിടെ താമസിക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഫ്രീ യാത്രകളൊക്കെ കിട്ടാറുള്ളൂ. പക്ഷേ നമ്മുടെ മലയാളികളുടെ ഭാഗ്യം ഒന്ന് നോക്കണേ, ഈ പുതിയ പദ്ധതിയിൽ കർണാടകയ്ക്ക് വെളിയിൽ നിന്ന്, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൂടി അവർ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂർ തുടങ്ങി കർണാടകയുടെ പല ഭാഗങ്ങളിലായിട്ട് 10,000 കണക്കിന് മലയാളി കുട്ടികളാണ് ഹോസ്റ്റൽ

യാത്ര ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്. അല്ലാതെ ബസ് മൊത്തം ഫ്രീ ആണെന്ന് കരുതി കർണാടക മൊത്തം ചുറ്റിക്കറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് ആ ഒരു കിടിലൻ പദ്ധതി. ഇനി ഇതിന് അപ്ലൈ ചെയ്യാൻ ചില കാര്യങ്ങളൊക്കെ വേണം. എന്താണ് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. നമുക്ക് പരിചയമുള്ള കർണാടകയിലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ന്യൂസ് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇതിന് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് കൃത്യമായി പറഞ്ഞു തരാം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള ഐഡിയോ ബോണഫൈഡ് സർട്ടിഫിക്കറ്റോ മാത്രം പോരാ. നിങ്ങൾ കർണാടകയിൽ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തിന്റെ ഒരു പ്രൂഫ് കൂടെ വേണം. ഒന്നുകിൽ നിങ്ങളുടെ ഇപ്പോ റൂമിന്റെ ഒരു റെന്റ് രീതി ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാവും. അതൊക്കെ ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങളെയും ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ കർണാടക ഗവൺമെന്റ് ആൺകുട്ടികൾക്കായിട്ട് ഒരുക്കുന്ന ഈ ഒരു ഫ്രീ ബസ് പാസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വഴികളാണുള്ളത്. ആദ്യത്തെ വഴി, വഴി നമ്പർ 1, അതായത് നിങ്ങളുടെ ഫോൺ എടുത്ത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പോർട്ടലായിട്ടുള്ള സേവാ സിന്ധു എന്ന ആ ഒരു പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി വഴി നമ്പർ 2, ഓൺലൈൻ ഒക്കെ പാടാണെന്ന് തോന്നുകയാണെങ്കിൽ നേരെ അടുത്തുള്ള കർണാടക 1 അല്ലെങ്കിൽ ഗ്രാമ 1 എന്ന സെന്ററിൽ ചെന്നിട്ട് അപ്ലൈ ചെയ്യാം. അവിടെ വരും ഒരു 30 rupees സർവീസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. ഇപ്പൊ കർണാടകയിലെ കട്ടച്ചങ്കുകളായ എല്ലാ മലയാളി വിദ്യാർത്ഥികളിലേക്കും ഈ ഒരു എന്താ പറയാ, ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കണം. അവർക്ക് അവരുടെ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്കും, അല്ലെങ്കിൽ താമസിക്കുന്ന റൂമിൽ നിന്ന് നേരെ കോളേജിലേക്കും, കോളേജിൽ നിന്ന് തിരിച്ചുള്ള യാത്രയ്ക്കും ഒക്കെ ഫ്രീ പാസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കർണാടക ഗവൺമെന്റ്. ഇത് സ്ട്രിക്ട്ലി ഫോർ ബോയ്സ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ കർണാടകയിൽ പണ്ടു മുതലേ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അവർ മുന്നേ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ബസ് മൊത്തം ഫ്രീ ആണെന്ന് കരുതി കർണാടക മൊത്തം ചുറ്റിക്കറങ്ങാൻ നോക്കല്ലേ, ലൊക്കേഷൻ തന്നെ മാറിപ്പോവും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കാലിഡോസ്കോപ്പിൽ ഇനി നെക്സ്റ്റ് കിടിലൻ പാട്ടിലേക്ക് പോവാം. ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങിന് ശേഷം തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈം, കൂടെ ഞാൻ അഭിരാമി.
2: അടുത്ത് വരരുത്.
3: Oh, please.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ കേരളം കേന്ദ്ര സർക്കാരിന്റെ പുതിയ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് നടപ്പിലാക്കാൻ ഒരുങ്ങാണ്. ഈ ന്യൂസ് അറിഞ്ഞായിരുന്നോ നിങ്ങൾ? ഇനി മുതൽ നമ്മുടെ രാജ്യത്തെ ഖരമാലിന്യ സംസ്കരണത്തിൽ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം, അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്, ഓരോ പൗരനും എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നീ ഒരു പുതിയ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് മാലിന്യം എൻ്റെ വകയാണ്, അത് ശരിയായി കളയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്തവണ നിയമങ്ങൾ വെറുതെ പേപ്പറിൽ ഒതുങ്ങുന്നതല്ല, ഡിപ്പാർട്ട്മെന്റുകളുടെ ചുമതലകൾ കേന്ദ്രം അങ്ങോട്ട് കൂട്ടിയിരിക്കുകയാണ് ഈ ഒരു മാലിന്യ സംസ്കരണം വളരെ ദ്രുതഗതിയിൽ നടത്താൻ വേണ്ടിയിട്ട്. പുതിയ ചട്ടപ്രകാരം ഈ കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന്റെ ചുമതലകൾ മുൻപുണ്ടായിരുന്നത് 7 എണ്ണമാണ്, പക്ഷെ ഇപ്പോഴാ 21 എണ്ണമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡില്ലേ, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മുൻപ് അവർക്ക് 11 ചുമതലകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ പുതിയ നിയമപ്രകാരം 35 ചുമതലകൾ. അതായത് മാലിന്യ സംസ്കരണത്തിൽ ഇനി കടുത്ത നിരീക്ഷണവും കർശനമായ നടപടികളും ഉണ്ടാകുമെന്നാണ്. ഇനിയിപ്പോ ആരെങ്കിലും വിചാരിക്കുകയാണ് ഓ ആര് കാണാൻ, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എന്റെ മാലിന്യം തള്ളിക്കളയും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ഈ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു തകർപ്പൻ ഇംപ്ലിമെന്റേഷൻ ഫ്രെയിംവർക്ക്, ഒരു പ്രത്യേക നടത്തിപ്പ് ചട്ടക്കൂട് തന്നെ സർക്കാർ റെഡിയാക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. എന്തായാലും നമുക്കിനി സമയമുണ്ടല്ലോ. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത്

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കാനേ ഓൺലൈൻ പോർട്ടലുകളാണ് വരുന്നത്. പോരാത്തതിന് ഈ നിയമം ലംഘിച്ച് എവിടെയെങ്കിലും മാലിന്യം തള്ളിയാൽ പോക്കറ്റ് കീറുന്ന കനത്ത പിഴ ഈടാക്കാൻ പരിസ്ഥിതി നഷ്ടപരിഹാര സംവിധാനം എന്ന രീതിയിൽ വേറൊരു സംഗതി റെഡിയാണ്. ഇത് മാത്രമല്ല, കൃത്യസമയത്ത് റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും ഈ എവിടം വരെ എത്തി കാര്യങ്ങൾ എന്നുള്ള ആ ഒരു കാര്യങ്ങളുടെ പുരോഗതി വിലയിരുത്താനും പ്രത്യേക സമിതികൾ നിലവിൽ വരും. ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ കളി ഡിജിറ്റൽ ആകും. നിയമം ലംഘിക്കുന്നവർക്ക് പിഴയും വീഴും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടും നാടുമൊക്കെ സുന്ദരമായിട്ട് സൂക്ഷിക്കാം. നമ്മൾ ഇതുവരെ ശീലിച്ചു വന്ന ഒരു ശീലം എന്ന് പറഞ്ഞാൽ ആ പച്ച ബിന്നും നീല ബിന്നും ഒക്കെ അല്ലേ. ഇനി ആ രണ്ട് വേസ്റ്റ് ബിൻ സമ്പ്രദായമൊക്കെ അങ്ങോട്ട് മറന്നേക്ക്. അതിന് പകരം നമ്മളിനി മാലിന്യങ്ങൾ നാല് വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ട് തരംതിരിച്ച് വേണം നമ്മൾ എന്താ പറയുക ഈ ബിന്നുകളിൽ നിക്ഷേപിക്കാനായിട്ട്. ഈർപ്പമുള്ളവയാണെങ്കിൽ വെറ്റ് വേസ്റ്റ് ആണെങ്കിൽ ഒരു ഒരു കളറിൽ, ഈർപ്പമില്ലാത്തവയാണെങ്കിൽ വേറൊരു കളറിൽ, ഡ്രൈ വേസ്റ്റ് വേറൊരു കളറിൽ, സാനിറ്ററി മാലിന്യങ്ങൾ വേറൊരു കളറിൽ, പ്രത്യേക പരിചരണം ആവശ്യമുള്ള ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ പഴയ മൊബൈൽ ഫോണ്, പഴയ വയേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേറൊരു കളറിലെ വേസ്റ്റ് ബിൻ. അങ്ങനെ ഇത് നഗരങ്ങളിൽ മൊത്തം ഉണ്ടാകും ഇങ്ങനെയുള്ള വേസ്റ്റ് ബിൻ. ഇതിൽ മാത്രമേ നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. പക്ഷെ നമ്മളൊന്ന് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങി നോക്കിയാൽ അറിയാം എവിടെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ മാലിന്യം ഇല്ലാത്ത സ്ഥലം ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന മാലിന്യം നിക്ഷേപിക്കാത്ത സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. എന്തായാലും കാലിഡോസ്കോപ്പിൽ ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ടൈമാണ്, കാലിഡോസ്കോപ്പിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്.

0: all my hands are handsome.
1: Kaleidoscope, information plus entertainment.
2: എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ അല്പം നമ്മൾ വീക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ മാലിന്യം നമ്മളെടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് ഇടുന്ന ഒരു ശീലമൊക്കെ നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞാലും പലയിടത്തും അതുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ നിയമങ്ങളൊക്കെ വരും മുൻപ് തന്നെ നമ്മൾ ഡിജിറ്റലായിട്ട് ഒരുപടി മുന്നിലാണ് എന്നുള്ളതാണ് ഈ ഒരു മാലിന്യ സംസ്കരണത്തിൽ. കേരളത്തിൽ ഇപ്പോൾ തന്നെ ഖരമാലിന്യ വിവരങ്ങൾ നമുക്ക് ലൈവായിട്ട് അറിയാൻ ഒരു സ്പെഷ്യൽ ഡാഷ്ബോർഡ് ഉണ്ട്. മാലിന്യത്തിന്റെ ഉറവിടങ്ങൾ കണ്ടെത്താൻ നമുക്ക് ഹരിതമിത്രം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും കടുത്ത റൂളുകൾ ഇനിയും ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ ഒരു വർഷത്തെ കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. കാരണം കേരളത്തിൽ മാത്രം ഒരു വർഷം എത്ര ലക്ഷം ടൺ ഖരമാലിന്യങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? 37 ലക്ഷം ടൺ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിൽ 77% ജൈവമാലിന്യമാണ്, 18% അജൈവ മാലിന്യമാണ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ ആകെ മാലിന്യത്തിന്റെ പകുതിയോളം, അതായത് 49% ഉണ്ടാകുന്നത് വലിയ വലിയ ഫാക്ടറികളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നാണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ 6 കോർപ്പറേഷനുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, പിന്നെ 941 ഗ്രാമപഞ്ചായത്തുകൾ, ഇവിടങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ടൺ കണക്കിന് മാലിന്യമാണ് ശേഖരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഈ 4 ബിൻ സിസ്റ്റം കറക്റ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് എത്ര സുന്ദരമാകും അല്ലേ? മാറ്റങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നല്ല മാറ്റങ്ങൾ അത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ അട്ടിപ്പൊളി പാട്ടിന്റെ സമയമാണ്. പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടിരിക്കുക, നമ്മുടെ കാലിഡോസ്കോപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം സന്ധിക്കാം.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
4: നമ്മുടെ വീടുകളുടെ മുറ്റത്തും ബാൽക്കണിയിലും ഒരുപോലെ ഒരു നീല വിസ്മയം തീർക്കുന്ന, കാണാൻ ഏറെ മനോഹരമായിട്ടുള്ള ഒരു പൂവാണ് ശംഖുപുഷ്പം. പരമ്പരാഗതമായിട്ട് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടി ഇന്ന് ലോകമെമ്പാടും ഇൻസ്റ്റന്റ് ഹെൽത്ത് ഡ്രിങ്കുകൾക്കായിട്ടും ഇൻഡോർ ഗാർഡനുകളിലും വലിയ രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. വളരെ കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ള ഈ ചെടി എങ്ങനെ നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കാമെന്നും, മുറ്റത്തും ബാൽക്കണിയിലും ധാരാളം പൂക്കൾ വിരിയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ അറിയാം. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് കൂടെയുണ്ട് ഞാൻ സുമൻ. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ നീല നിറം സമ്മേളിച്ചിരിക്കുന്ന പൂക്കളാണ് ശംഖുപുഷ്പത്തിൻ്റെത്. ശംഖിന്റെ ആകൃതിയോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇതിന് ശംഖുപുഷ്പം എന്ന പേര് വന്നിട്ടുള്ളത്. സാധാരണയായി ആഴത്തിലുള്ള നീല നിറത്തിലാണ് ഇവ കാണപ്പെടാറുള്ളതെങ്കിലും വെളുത്ത നിറത്തിലും ഇളം പിങ്ക് നിറ അതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായി ഇതളുകളുള്ള മൾട്ടി പെറ്റൽ ഇനങ്ങളിലും ഇന്ന് ഇവ ലഭ്യമാണ്. രാവിലെ വിടർന്നു നിൽക്കുന്ന ശംഖുപുഷ്പങ്ങൾ കാണുന്നത് തന്നെ കണ്ണുകൾക്കും മനസ്സിനും വലിയൊരു കുളിർമ നൽകുന്ന ഒന്നാണ്. ഒരു വള്ളിച്ചെടിയായി പടർന്നു വളരുന്ന ഇതിന്റെ പച്ചപ്പ് നിറഞ്ഞ ഇലകൾക്കിടയിലൂടെ നീലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ കൃഷിയിടത്തിനും വീടിനും അത് നൽകുന്ന ഒരു സിനിമാറ്റിക് ഭംഗി ഏറെ വലുതായിരിക്കും. പൂന്തോട്ടങ്ങൾ ഒരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒന്നാം തരം ചെടിയാണ് ശംഖുപുഷ്പം. ഈ ചെടിയുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അതിന്റെ കായ്കളാണ്. പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന ഭാഗത്ത് ചെറിയ പയറുകളുടെ രൂപത്തിലാണ് ഇതിന്റെ വിത്തുകൾ അടങ്ങിയ കായ്കൾ ഉണ്ടാകുന്നത്. ഈ കായ്കൾ പഴുത്ത് ഉണങ്ങുമ്പോൾ അതിനുള്ളിൽ നിന്നും ലഭിക്കുന്ന കറുത്ത ചെറിയ വിത്തുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ലളിതമായിട്ടുള്ള മറ്റൊരു പ്രത്യേകത. ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ശംഖുപുഷ്പം ഒരു വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് പടർന്ന് കയറാനായിട്ട് ചെറിയൊരു താങ് ആവശ്യമാണ്. വീടുകളുടെ മുറ്റത്താണ് നടുന്നതെങ്കിൽ വലിയ മരങ്ങളുടെ ചുവട്ടിലോ മതിൽക്കെട്ടുകളോട് ചേർന്നോ അല്ലെങ്കിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലോ ഇവയെ ഭംഗിയായിട്ട് പടർത്തി വളർത്താവുന്നതാണ്. കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വീടിന്റെ മുൻഭാഗത്തെ പോർച്ചിലോ ഗേറ്റിലോ പോലും ഇത് പടർത്താം. ഫ്ളാറ്റുകളിലും വില്ലകളിലും താമസിക്കുന്നവർക്ക് ബാൽക്കണിയിൽ വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒന്നുകൂടിയാണ് ശംഖുപുഷ്പം. ബാൽക്കണിയിലെ ഗ്രില്ലുകളിലേക്ക് ഇതിന്റെ വള്ളികൾ പടർത്തി വിടുകയോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഹാംഗിങ് പോട്ടുകളിൽ ഇവ വളർത്തുകയോ ചെയ്യാം. വള്ളികൾ അധികം നീളം വയ്ക്കാത്ത രീതിയിൽ നുള്ളി നിർത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു ബുഷ് ചെടിയായിട്ടും ബാൽക്കണിയിൽ സൂക്ഷിക്കാം. എവിടെ നട്ടുകഴിഞ്ഞാലും ഈ ചെടിക്ക് ഏറ്റവും പ്രധാനം നല്ല സൂര്യപ്രകാശമാണ്. ദിവസവും കുറഞ്ഞത് 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വേണം മുറ്റത്തായാലും ബാൽക്കണിയിലായാലും ഈ ചെടി വയ്ക്കാൻ. അമിതമായ തണലുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ചെടി നന്നായി വളരുമെങ്കിലും പൂക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ശംഖുപുഷ്പത്തെക്കുറിച്ച് പറയുന്ന ഹരിതഭൂമിയാണ്. ഇനിയൊരു ഇടവേള.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശംഖുപുഷ്പത്തിന്റെ കരുത്തുറ്റ വളർച്ചയ്ക്ക് മണ്ണ് തയ്യാറാക്കുമ്പോൾ നീർവാർച്ചയ്ക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം നൽകേണ്ടത്. മണ്ണിൽ വെള്ളം കെട്ടിനിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ വേരുകൾ വേഗത്തിൽ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടുമ്പോൾ സാധാരണ ഉപരിതല മണ്ണ്, മണൽ, ജൈവവളം എന്നിവ തുല്യ അളവിലെടുത്ത് വേണം പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാൻ. മണ്ണിലെ അമ്ലത ക്രമീകരിക്കുന്നതിനായിട്ട് ഈ മിശ്രിതത്തിലേക്ക് അല്പം കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുമ്മായം ചേർത്ത് മണ്ണിളക്കി ഒരു രണ്ട് ദിവസം വെച്ചതിന് ശേഷം മാത്രം തൈകൾ നടാനായിട്ട് ഉപയോഗിക്കുക. കൂടാതെ വേരുകളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളെ തടയാനായിട്ട് ഒരു പിടി വേപ്പിൻപിണ്ണാക്കും അല്പം ട്രൈക്കോഡർമയും കൂടി മണ്ണിൽ ചേർക്കാവുന്നതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചട്ടികളുടെ അടിഭാഗത്ത് വെള്ളം വാർന്നു പോകാനായിട്ട് കൃത്യമായ ദ്വാരങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഈ ദ്വാരങ്ങൾക്ക് മുകളിലായിട്ട് ചെറിയ ഓട്ടുകഷ്ണങ്ങളോ ചിരട്ട കഷ്ണങ്ങളോ വെച്ചതിനു ശേഷം മാത്രം മണ്ണ് നിറയ്ക്കുക. ഇത് മണ്ണ് ഇളകിപ്പോകാതെ വെള്ളം മാത്രം സുഗമമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കും. ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വിത്ത് പാകുന്ന രീതിയും തുടക്കകാല പരിചരണവും എങ്ങനെ

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നല്ലതുപോലെ ഉണങ്ങിയ ശംഖുപുഷ്പത്തിന്റെ കായ്കളിൽ നിന്നാണ് വിത്തുകൾ ശേഖരിക്കേണ്ടത്. വിത്ത് പാകുന്നതിന് മുമ്പായി അവയൊരു 3 മുതൽ 4 മണിക്കൂർ വരെ സാധാരണ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് വിത്തുകൾ വേഗത്തിൽ മുളച്ചു വരാനായിട്ട് സഹായിക്കും, ഒരുപാട് ആഴത്തിലല്ലാതെ.

അര സെന്റിമീറ്റർ മാത്രം താഴ്ചയിൽ വേണം വിത്തുകൾ മണ്ണിൽ പാകാൻ. വിത്ത് പാകിയ ശേഷം ഒരു പൂവാളി ഉപയോഗിച്ച് മണ്ണ് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം. വിത്തുകൾ മുളച്ചു വരുന്നത് വരെ ചട്ടികൾ നേരിട്ട് കടുത്ത വെയിലടിക്കാത്ത തണലുള്ള ഒരിടത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. സാധാരണഗതിയിൽ 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ വിത്തുകൾ ഒരേപോലെ മുളച്ചു വരാനായിട്ട് തുടങ്ങും. തൈകളൊക്കെ മുളച്ച് 4-5 ഇല പ്രായമാകുമ്പോൾ ഇവയെ പതുക്കെ സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാം. ചെടികൾക്ക് ഒരു ജാൺ നീളമാകുമ്പോൾ തന്നെ അവയ്ക്ക് പടർന്നു കയറാനായിട്ട് ചെറിയ ഈർക്കലുകളോ നേർത്ത കമ്പുകളോ ചട്ടിയിൽ കുത്തിക്കൊടുക്കുക. തുടക്കത്തിൽ മണ്ണിൽ എപ്പോഴും നേരിയ ഈർപ്പം നിലനിർത്താനായിട്ടും ശ്രദ്ധിക്കുക. ഇനി ശംഖുപുഷ്പം ചെടിയിൽ ധാരാളം പൂക്കൾ വിരിയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ശംഖുപുഷ്പത്തിൽ എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് കർഷകരും ഗാർഡൻ പ്രേമികളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ പ്രൂണിംഗ് അഥവാ തലപ്പ് നുള്ളലുകളാണ്. ചെടിയുടെ പ്രധാന വള്ളി വളർന്നു വരുമ്പോൾ അതിൻ്റെ അഗ്രഭാഗം നുള്ളിക്കളയണം. ഇത് ചെടിയുടെ വശങ്ങളിൽ നിന്നും ധാരാളം പുതിയ ശാഖകൾ പൊട്ടിമുളയ്ക്കാനായിട്ട് കാരണമാകും. ശാഖകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പൂമുട്ടുകളുടെ എണ്ണവും സ്വാഭാവികമായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവ ചെടിയിൽ തന്നെ കിടന്ന് ഉണങ്ങി വിത്തുകളാകാനായിട്ട് അനുവദിക്കരുത്. പൂക്കൾ ഉണങ്ങി വിത്താകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെടിയുടെ ഊർജം മുഴുവൻ വിത്തുൽപാദനത്തിലേക്ക് പോകുകയും പുതിയ പൂക്കൾ ഉണ്ടാകുന്നത് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് വിരിഞ്ഞ പൂക്കൾ അപ്പം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ചെടിയിൽ നിന്ന് ശ്രദ്ധയോടെ പറിച്ചെടുക്കണം. ഉണങ്ങിയ ഇലകളും കേടുവന്ന വള്ളികളും ആഴ്ചയിൽ ഒരിക്കൽ വെട്ടിമാറ്റി ചെടിയെ എപ്പോഴും ആരോഗ്യത്തോടെ നിലനിർത്തുന്നതും കൂടുതൽ പൂക്കൾ ഒരേ സമയം വിരിയാനായിട്ട് ഏറെ സഹായകരമാണ്. ഈ പൂത്തുലയാൻ സഹായിക്കുന്ന ശംഖുപുഷ്പം പൂത്തുലയാൻ സഹായിക്കുന്ന ചില ജൈവ വളപ്രയോഗങ്ങളെ കുറിച്ച് അറിയാം. നല്ലൊരു പാട്ട്.
1: കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ശംഖുപുഷ്പത്തിന് വലിയ രീതിയിലുള്ള കെമിക്കൽ വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെയുള്ള ജൈവവളങ്ങൾ നൽകിയാൽ തന്നെ ഇവ ആവോളം പൂത്തുലയും. ചെടിയുടെ ചുവട്ടിൽ മണ്ണ് ചെറുതായി ഇളക്കിയ ശേഷം രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം പൊടിച്ചതോ ഇട്ടുകൊടുക്കുന്നത് ചെടിക്ക് നല്ല പച്ചപ്പും കരുത്തും നൽകാം. പൂക്കൾ ധാരാളമായിട്ടുണ്ടാകാൻ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ ആവശ്യമാണ്. ഇതിനായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്നും ലഭിക്കുന്ന പഴത്തുലി ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് 3 ദിവസം പുളിപ്പിച്ച ശേഷം ആ വെള്ളം അരിച്ചെടുത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് പൂമുട്ടികൾ ധാരാളമായിട്ട് വരാൻ സഹായിക്കുന്ന മികച്ചൊരു നാടൻ വിദ്യയാണ്. കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചുണ്ടാക്കുന്ന ലായിനി നേർപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിക്കുന്നതും മുട്ടത്തോട് പൊടിച്ച് ചുവട്ടിലിടുന്നതും ചെടിയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ്. രാസവളങ്ങളാണ് താല്പര്യമെങ്കിൽ 19:19:19 NPK വളം 5-6 തരികൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മാസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ശംഖുപുഷ്പത്തെക്കുറിച്ച് പറയുന്ന ഹരിതഭൂമിയാണ്. ഇനി ശംഖുപുഷ്പത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഔഷധ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്നറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേവലം ഒരു അലങ്കാര ചെടി എന്നതിലുപരി ആയുർവേദത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു ഔഷധ സസ്യമാണ് ശംഖുപുഷ്പം. ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തി കൂട്ടുന്നതിനുമുള്ള ശംഖുപുഷ്പി പോലെയുള്ള പല പ്രമുഖ ആയുർവേദ മരുന്നുകളിലെയും പ്രധാന ചേരുവ ഇതിന്റെ വേരുകളും പൂക്കളുമാണ്. കൂടാതെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇതിന്റെ നീര് നെയ്യുമായി ചേർത്ത് നൽകാറുണ്ട്. ഇന്ന് ലോകമെമ്പാടും പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് ശംഖുപുഷ്പം കൊണ്ടുണ്ടാക്കുന്ന ബ്ലൂ ടീ അഥവാ നീലച്ചായ. ഇതിന്റെ ഉണങ്ങിയതോ പച്ചയോ ആയ നാലഞ്ച് പൂക്കൾ തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ വെള്ളത്തിന് മനോഹരമായ നീല നിറം കൈവരുന്നു. ഇതിലേക്ക് അല്പം നാരങ്ങാ നീരൊഴിച്ചാൽ ഈ നീല നിറം പെട്ടെന്ന് തന്നെ ആകർഷകമായിട്ടുള്ള പർപ്പിൾ നിറമായിട്ട് മാറുന്നത് കാണാം. ഈ നീല ചായയിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ശരീരത്തിലെ പ്രതിരോധ ശേഷി കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ചർമ്മത്തിന്റെ ഭംഗി കൂട്ടാനും ഇതേറെ സഹായിക്കും. കൂടാതെ പ്രകൃതിദത്തമായിട്ടുള്ള ഫുഡ് കളറിംഗ് ഏജന്റ് ആയിട്ടും പായസങ്ങളിലും ദോശമാവിലും ഒക്കെ ഈ പൂക്കളുടെ നീര് ഇന്ന് പരക്കെ ഉപയോഗിക്കുന്നുണ്ട്. ശംഖുപുഷ്പത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു
2: വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എന്റെ കൊടക്കീഴിലേക്ക് ഓടിക്കേറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞൊറ്റ പോക്ക അല്ലടോ.
3: കൊള്ളാലോ ഉപമ, കവിതയോ സാഹിത്യോ?
2: പണ്ടാരോ പാടിക്കേട്ടൊരു പാട്ടാ, തന്റെ വർത്തമാനം കേട്ട് പുറത്തുപോയി.
3: എങ്ങനെ എങ്ങനെ എങ്ങനെ?

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ശംഖുപുഷ്പത്തിന് പൊതുവെ കീടങ്ങളുടെ ആക്രമണം കുറവാണെങ്കിലും മഴക്കാലത്ത് ചില പ്രത്യേക ശ്രദ്ധകൾ ആവശ്യമാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുമ്പോൾ ഇലകളുടെ അടിഭാഗത്തെ വെള്ളീച്ചകൾ, മീലി ബഗുകൾ അഥവാ വെള്ളപ്പൂപ്പൽ എന്നിവ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇവ ചെടിയുടെ നീരൂറ്റി കുടിച്ച് ചെടിയെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അല്പം വേപ്പെണ്ണയും വെളുത്തുള്ളി നീരും ചേർത്ത മിശ്രിതം ആഴ്ചയിൽ ഒരിക്കൽ ഇലകളുടെ ഇരുവശങ്ങളിലും തളിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. മഴ കനക്കുന്ന സമയത്ത് ചട്ടിയിലെ അധികമുള്ള വെള്ളം കൃത്യമായി വാർന്നു പോകുന്നുണ്ട് എന്ന് ദിവസവും പരിശോധിക്കുകയും വേണം. വേനൽക്കാലത്ത് ദിവസവും രണ്ടു നേരം നേരിയ തോതിൽ നനയ്ക്കണം. എന്നാൽ മഴക്കാലത്ത് മണ്ണിലെ ഈർപ്പം നോക്കി മാത്രം ആവശ്യത്തിന് വെള്ളം നൽകുക. വള്ളികൾ അമിതമായി കാട് കയറി വളരാൻ അനുവദിക്കാതെ കൃത്യമായ രൂപത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ ചെടി എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കുകയും വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരുകയും ചെയ്യും. മനോഹരമായ പൂക്കളുടെ ഭംഗിയും ഒപ്പം മികച്ച ആരോഗ്യ ഗുണങ്ങളും ഒരുപോലെ തരുന്ന ശംഖുപുഷ്പം നമ്മുടെ മുറ്റത്തും ബാൽക്കണിയിലും വളർത്താനായിട്ട് പറ്റിയ ഏറ്റവും മികച്ചൊരു വിള തന്നെയാണ്. വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീടുകളിൽ നീലപ്പട്ട് വിരിക്കാനായിട്ട് ഈ ലളിതമായ കാർഷിക അറിവുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതിക്കൊണ്ട് ശംഖുപുഷ്പം കൃഷിയെക്കുറിച്ച് പറഞ്ഞ് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ട് കൂട്ടുകയാണ്.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ ആത്മനിർഭർത സയൻസ് ഫോർ സെൽഫ് റിലയൻസ് ആജ് യേ ഹമാര മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടുകളുമായി ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് ആരംഭിക്കുന്നു. സമയം നോക്കിയ കൃത്യം 12 മണിയല്ലേ സ്റ്റുഡിയോ ക്ലോക്കിൽ? അതേ, കൃത്യം 12 മണിയാകുമ്പോൾ പിന്നെ പാട്ടിനുള്ള സമയമാണ്. ഒട്ടും അതിനൊരു താമസം ഉണ്ടാവാറില്ല അല്ലേ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ദേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ആയില്ലയാണ്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങളുടെ കൂടെ ദേ 12 മണി മുതൽ 2 മണി വരെ സമയം നമ്മൾ അങ്ങ് തകർക്കാൻ പോവാണല്ലേ. നല്ല ഗംഭീര പാട്ടുകളുമായി നമ്മൾ അങ്ങ് അടിച്ചു പൊളിക്കാൻ പോവാണ്. കുറച്ച് ദിവസമായില്ലേ നിങ്ങൾ എന്നെ ഇൻസ്റ്റന്റ് പാട്ടിൽ കണ്ടിട്ട് കേട്ടിട്ട്? യെസ്, കുറച്ച് ദിവസമായിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഞാൻ വന്നിട്ട്. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഇല്ലാതില്ല കേട്ടോ. അതുകൊണ്ട് ആ വിഷമം അങ്ങ് മാറ്റാൻ വേണ്ടി ഇന്ന് ഞാൻ ഓടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഗംഭീരമാക്കണം ഇൻസ്റ്റന്റ് പാട്ട്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട്, സൂപ്പർ സൂപ്പർ സൂപ്പർ സോങ്സ് ഒക്കെ ആയിട്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് കളറാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച സംഭവം കളറാവോ? ഇല്ല, നിങ്ങൾ കൂടി വിചാരിച്ചാൽ മാത്രമേ സംഭവം കളറാവൂ. നല്ല നല്ല പാട്ടുകളൊക്കെ വേഗം വേഗം വേഗം ചോദിച്ചോളൂ. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കാനും വിളിക്കാനുള്ള നമ്പർ പറയട്ടെ. നമ്പർ ഇതാണ്: 8815090 88 81 90 00. ഇതാണ് നമ്മളെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം വാട്സപ്പിലും, അതല്ലാതെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പൊ ഇൻസ്റ്റ ഐ ഡി അറിയണ്ടേ? അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ ആ പാട്ടുകളൊക്കെ വേഗം വേഗം ഇങ്ങ് പോന്നോട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പാട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ നല്ല ത്രില്ലിലാണ്, നല്ലൊരു എനർജറ്റിക് മൂഡിലാണ്. നോർമലി ഇങ്ങനെ തന്നെയാണ് വരാറ്. എന്നാലും ഇന്ന് നല്ലൊരു അടിപൊളി ട്രാക്കോടുകൂടി തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അയൻ എന്ന സിനിമയിലെ പാട്ടാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാൻ വേണ്ടി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ദേ ഇവിടെ അങ്ങ് ആരംഭിക്കുന്നു.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ദി സ്റ്റുഡിയ ക്ലോക്കിൽ കൃത്യം 12 മണി കഴിഞ്ഞ 9 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ളത് ഞാൻ ആയില്ലാണ്ടോ. ഞാനൊരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പാട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം പാട്ടൊന്ന് ചോദിക്കാതിരിക്കുക കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം കിട്ടി, ഈ ദിവസം കിട്ടുന്ന സമയത്തുണ്ടല്ലോ, ബാക്കിയുള്ളവർക്കുള്ള ഒരു അവസരമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാട്ട് കൊടുക്കാനായിട്ട് താല്പര്യമുള്ളത് കൊണ്ടാണ് ആ ചെറിയൊരു റിക്വസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിവേ, ഇതേ നമ്മൾ അടുത്ത പാട്ടുകളിലേക്ക് പോവാൻ പോവാണ്. അടുത്തതായിട്ട് ആർക്കൊക്കെയാണ് പാട്ട് വരാൻ പോകുന്നേ എന്ന് നോക്കുകയാണെങ്കിലുണ്ട് ഷൈഫുദ്ദീൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. നല്ലവനക്ക് നല്ലവൻ എന്ന സിനിമയിലെ പാട്ടാണ് ഷൈഫുദ്ദീൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ധനുഷ് ആണ് കേട്ടോ. ബേസ്ഡ് എന്ന സിനിമയിലെ പാട്ടാണ് ധനുഷ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ നല്ല തട്ടുപൊളിപ്പൻ പാട്ടുകളുടെ റിക്വസ്റ്റ് ഒക്കെ വേഗം വേഗം വേഗം ഇങ്ങ് പോന്നോട്ടെ.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ മനോഹരമായ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. അതെ, ഇനി അടുത്ത രണ്ട് പാട്ടുകൾ കേൾക്കാനുള്ള സമയമായിരിക്കുന്നു അല്ലെ. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ മാധവൻ ചേട്ടനാണ് കേട്ടോ ചോദിച്ചിരിക്കുന്ന പാട്ട്. ചെമ്പരത്തിപ്പൂവേ ചൊല്ല്, നല്ല ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മോൾക്ക് വേണ്ടി പ്രത്യേകം എന്നുകൂടി മാധവൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ ആ ഒരു കാര്യം എടുത്തു പറയണേ എന്നുകൂടി പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും മാധവൻ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് മോഹൻ ബാബു ചേട്ടനാണ് കേട്ടോ. തുള്ളാത്ത മനവും തുള്ളും, ആ ഒരു മൂവിയിൽ ഏതെങ്കിലും ഒരു പാട്ട് വേണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കതിലെ ഏറ്റവും ഇഷ്ടം ഇന്നസി പാടി വരും എന്ന പാട്ടാണ്, ദാറ്റ് കുട്ടി സോങ്. യെസ്, അപ്പൊ ആ ഒരു പാട്ട് തന്നെ ഞാൻ വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുകാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസ്, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്നും യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ കമ്പനിയുടെയും ഉൾപ്പെടെ ഗവൺമെന്റിനുമേൽ 87,012 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. എൽ ഡി എഫ് ഗവൺമെന്റ് പദ്ധതി ചെലവിലെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാനം വൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്നും സാമൂഹിക വികസന സൂചികൾ സ്തംഭനാവസ്ഥയിലാണെന്നും തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കുറഞ്ഞെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
6: വയോജന വകുപ്പിന് 10 കോടി രൂപ വകയിരുത്തിയ ബജറ്റിൽ യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലും നൽകി അവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആധുനികവും നൂതനവുമായ കേരളം കെട്ടിപ്പടുക്കുന്നതിന് കടലിലും കരയിലും വികസനത്തിന് മിഷൻ സമുദ്ര നടപ്പാക്കാൻ 400 കോടി രൂപ വകയിരുത്തും. വിവിധ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കേരളത്തെ പോർട്ട് സിറ്റിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള മാരിടൈം നയം രൂപീകരിക്കും. അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിച്ച് കപ്പൽ നിർമ്മാണ കേന്ദ്രം തുടങ്ങുമെന്നും അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മാരിടൈം ശക്തിയാക്കി മാറ്റുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കി വിഴിഞ്ഞത്തെ കേരളത്തിന്റെ മുഖമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ സംരക്ഷിക്കാൻ MSME ഗോത്ര പദ്ധതിക്ക് രൂപം നൽകുമെന്നും 10,000 MSME കൾ സ്ഥാപിക്കാൻ 100 കോടി രൂപ വകയിരുത്തുമെന്നും BD സതീശൻ അറിയിച്ചു. വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കാൻ 1 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ബഹിരാകാശ മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കും. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് കേരള നോളജ് വാലി രൂപീകരിക്കുമെന്നും BD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഉയർന്ന ആരോഗ്യ സേവനങ്ങൾക്കായി കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസസ് സിറ്റി സ്ഥാപിക്കും. ഫാർമ കാർഗോ സൌകര്യം വർദ്ധിപ്പിക്കും. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെക്കൻ ജില്ലകളെ ചേർത്ത് കേരള എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കും. ഇത് സമ്മിശ്ര സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കും.
5: ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കുമെന്നും രണ്ടാം ഭൂപരിഷ്കരണം നടപ്പാക്കുമെന്നും നഗരവികസനത്തിന് കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്നും BD സതീശൻ പറഞ്ഞു. അപൂർവ ധാതു സമ്പത്ത് സംരക്ഷിക്കും. ഹരിത ഹൈഡ്രജൻ ഹബായി കേരളത്തെ മാറ്റും. ഇതിന് 100 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മലബാറിൽ ലോക നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും. ഇതിന് 50 കോടി രൂപ വകയിരുത്തി. മലയാള സിനിമയെ വികസിപ്പിക്കാൻ JC ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. ഇതിന് 100 കോടി രൂപ വകയിരുത്തിയത്. MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട്ട് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തി. നടൻ സലിംകുമാറിന് എറണാകുളത്ത് 1 കോടി രൂപ ചെലവിൽ സ്മാരകം നിർമ്മിക്കും. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ നീക്കിവച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപയും വകയിരുത്തി. വനിതകൾക്ക് കൃഷി സഖി പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് പുതിയ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങും. തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിൽ തീറ്റപ്പുൽ ഫാം ആരംഭിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി. മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി നടപ്പാക്കും. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുമെന്നും കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കുമെന്നും മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ആശ്വാസ നടപടിയില്ലാത്ത ബജറ്റാണ് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. LDF ഗവൺമെന്റിന്റെ മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതിയതായി പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 6,300 കോടിയിലധികം രൂപ ഖജനാവിൽ ബാക്കിയായാണ് LDF ഗവൺമെന്റ് ഭരണം പൂർത്തിയാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ ധവളപത്രം മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി നടൻ മോഹൻലാൽ പറഞ്ഞു. തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത് ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പ്രതീക്ഷകൾ നൽകുന്ന പ്രഖ്യാപനമാണെന്നും മോഹൻലാൽ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര അരിവാൾകോശ ദിനം. ജനിതക രക്തവൈകല്യമായ സിക്കിൾ സെൽ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും രോഗബാധിതർക്ക് മികച്ച ചികിത്സയും പിന്തുണയും ഉറപ്പാക്കാനുമാണ് ദിനം ആചരിക്കുന്നത്. അതിജീവനത്തിലെ വിടവ് നികത്തുക, അരിവാൾകോശ രോഗത്തിൽ തുല്യത എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ അന്താരാഷ്ട്ര അരിവാൾകോശ ദിനാചരണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ഒഡീഷയിലെ റായ്രൻപൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കുസുമി ബ്ലോക്കിന് കീഴിലെ ഖനി ബാധിത ഗ്രാമങ്ങളിലേക്ക് മെഗാ സംയോജിത ഗ്രാമീണ പൈപ്പ് ജലവിതരണം, ബ്രഹ്മകുമാരി മാതൃശക്തി ഭവൻ, റായ്രൻപൂർ പോലീസ് ജില്ല സ്പെഷ്യൽ സർക്യൂട്ട് ഹൌസ് എന്നിവയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ലഡാക്കിലെ ലേയിലെത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. PM വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു.
6: രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതിഗതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സഹമന്ത്രി കൂടിയായ കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ എത്തിച്ചേർന്നു. അഗത്തി വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, കവരത്തി പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ് തിലകർ, എഡിഎം അവിനാഷ് സിംഗ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. യോഗ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷന് കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററികാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അന്നെക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ലാൽ ബഹാദൂർ ശാസ്ത്രി ദേശീയ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ രമേശ് കുമാറാണ് വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകിയത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയയ്ക്കാൻ ഉപയോഗിക്കുന്ന ടെലഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിനുശേഷം വിധി പറയാൻ മാറ്റിവച്ചു. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് മറ്റന്നാൾ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. നീറ്റ് പുനഃപരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ദേശീയ പരീക്ഷാ ഏജൻസി ഔദ്യോഗിക വാട്സ്ആപ്പ് ചാനൽ ആരംഭിച്ചു. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഔദ്യോഗിക അക്കൌണ്ട് വഴി മാത്രമേ അയയ്ക്കൂ എന്നും ഏജൻസി വ്യക്തമാക്കി. തിരക്ക് വർദ്ധിക്കുന്നത് കാരണം യാത്രക്കാരുടെ അസൌകര്യം ഒഴിവാക്കാൻ പ്രത്യേക സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് നാളെ രാവിലെ 7:45 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 7:45 മംഗളൂരു ജംഗ്ഷനിൽ എത്തിച്ചേരും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായന ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായന ദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽപരം കുട്ടികൾ വായന ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോയ്ക്ക് ജയം. ദക്ഷിണ കൊറിയയ്ക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. രാത്രി 12:30 US ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹെയ്റ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിൽ എത്തി. ന്യൂസിലൻഡിൽ നടന്ന മത്സരത്തിൽ ഉറുഗ്വയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും. പ്രമുഖ കഥാകാരി കെ ആർ മല്ലിക തിരുവനന്തപുരത്ത് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. നാവ്, സമാന്തരം, മായാമാളവ ഗൌള, നിറങ്ങൾക്കപ്പുറം, വളയം, അമ്മ, അകം എന്നിവയാണ് പ്രധാന കൃതികൾ. സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്ത് 2, കണ്ണൂർ 2, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആൾക്കാർക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനും നടപടികളും ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മേധാവിമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നു. ഷിഗല്ല, ഡിങ്കിപ്പനി എന്നിവർക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തോട് പരിശോധനകൾ ശക്തമാക്കാനും വാട്ടർ അതോറിറ്റിയോട് പൊതുകുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്താനും കളക്ടർ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് സ്കൂളുകൾ, ശനിയാഴ്ച സ്ഥാപനങ്ങൾ, ഞായറാഴ്ച വീടുകൾ എന്നിങ്ങനെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഈ മാസം 28 നടത്തുന്ന പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ നടത്തിപ്പിൽ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഏകോപനം ഉറപ്പാക്കുന്നതിനായി എറണാകുളം ADM കെ മനോജിന്റെ അധ്യക്ഷതയിൽ ഏകോപന യോഗം ചേർന്നു. ആരോഗ്യ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ, മൊബൈൽ ബൂത്തുകൾ, പ്രത്യേകമായി സജ്ജീകരിച്ച മറ്റ് ബൂത്തുകൾ അടക്കം 1993 ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാവും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. ഇന്നു മുതൽ അടുത്ത മാസം 10 കർഷകരുടെ വീടുകളിലെത്തി 4 മുകളിൽ പ്രായമായ കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയായി. ഗ്രാമിന് 13,370 രൂപയാണ്. കൊല്ലം ആശ്രാമം ESI മോഡൽ ആന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സംസ്ഥാനത്തിന്റെ അടുത്ത 5 ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. 5 കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായന ദിനം.
7: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ട്രിവാൻഡ്രം പാലക്കാട്.
9: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.

0: ഭൂമിയുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആകില്ലാണ് കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഇനി ഒട്ടും സമയം കളയുന്നില്ല, അടുത്ത പാട്ടുകളിലേക്ക് അങ്ങ് പോവാൻ പോവാണ്. അടുത്തതായിട്ട് ആർക്കാണ് പാട്ട് കിട്ടാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ രമ ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്, ഒരു പുഷ്പം മാത്രമേ. ബ്യൂട്ടിഫുൾ ട്രാക്കാണല്ലേ. അപ്പൊ രമ ചേച്ചിക്ക് വേണ്ടിയിട്ട് നീ ആ ഒരു പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ് കേട്ടോ. ചിത്രം എന്ന സിനിമയിലെ പാട്ടാണ് കവിത ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: Yes, once again, welcome back to Instant Part. അങ്ങനെ ഇവിടെ മൊത്തം പാട്ടാണല്ലേ, കാരണം എന്താ ഇൻസ്റ്റന്റ് പാട്ടാണ് അത് തന്നെ. യെസ്, അപ്പൊ ഈ സമയം നോക്കുമ്പോൾ 12 കഴിഞ്ഞ 57 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റുഡി ക്ലാക്കിൽ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആക്കി സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ അങ്ങ് കടക്കാൻ പോവാണ്. അതാണ് അതിന്റെ ഒരു സംഭവം. യെസ്, അപ്പൊ അതേ അടുത്ത മെസ്സേജ് ആരുടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഹായ് അയലിക്കുട്ടി, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷെഫിനും റാണി ചേച്ചിയുടെ മോൾക്കും വേണ്ടി മായാവി എന്ന മൂവിയിലെ സ്നേഹം തേനല്ല മോഹം പൂവല്ല എന്ന ഗാനം ചോദിച്ചിരിക്കുന്നു ഷീബ ദിനേശ് ആലാമരം. ഷീബ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ദേ ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് നോക്കുകയാണെങ്കിൽ ഓറ ഓറ സോങ്, മിസ് എ മുറുക്ക് എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രദീപേട്ടനാണ് റെയിൽവേ കോളനിയിൽ നിന്നും. അപ്പോൾ രണ്ട് പാട്ടുകളെത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
2: Once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാർട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ദി ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട് സ്ഥിതി. ആ ക്ലാക്കൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാർട്ടിന്റെ ആ ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ? യെസ്. അപ്പോൾ ഈ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. മായാനദി സോങ് പ്ലീസ് പ്ലേ എന്നാണ് എനിക്ക് വന്ന മെസ്സേജ്. പക്ഷേ പേരില്ല, പേരില്ല, നളില്ല എന്ന് പറയുന്ന മെസ്സേജാണ്. കുഴപ്പമില്ല, പേരില്ലാത്ത ഒരു രാജ്യത്തെ രാജകുമാരനോ കുമാരിയോ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മായാനദി എന്ന സിനിമയിൽ നല്ലൊരു പാട്ട് തന്നെ വെച്ചരാം കേട്ടോ. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന വിനോദ് ഏട്ടനാണ്, വിനോദ് കാവൽപാട്. നിസിംഗന്ധാം, അതാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ രണ്ട് പാട്ടുകൾ എത്താൻ പോവാന്ന് ഇൻസ്റ്റന്റ് പാട്ടിൽ നമുക്ക് കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താം അല്ലേ? സിദ്ബാക്ക് ആൻഡ് എൻജോയ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാം ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും.

മണിയായിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ട് തുടങ്ങി എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു മണിക്കൂർ ദേ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. സമയം അത്രയും വേഗമാണ് ഗായ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് അങ്ങ് ഓടി ഓടി ഓടിപ്പോകുമ്പോൾ അതേ അടുത്ത പാട്ട് വരാണ് കേട്ടോ. അപ്പൊ അടുത്ത പാട്ട് ആരാ ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നന്ദനയാണ്. നന്ദനക്കുട്ടി ചോദിച്ചിരിക്കുന്ന പാട്ട് പ്രിയമാനവളെ എന്ന സിനിമയിലെ പാട്ടാണ്. ചേച്ചി ഞാൻ കുറച്ച് ലേറ്റ് ആണ്, പാട്ട് കിട്ടുമെന്നൊക്കെയാണ് കുട്ടിയുടെ സംശയം. സംശയിക്കേണ്ട കുട്ടാ, പാട്ട് ഞാൻ തന്നിരിക്കും. അതെ, അപ്പൊ പ്രിയമാനവളെ എന്ന സിനിമയിലെ പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് അംഗിതാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് അടിപെണ്ണെ എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് ട്രാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോ രണ്ട് തമിഴ് ട്രാക്ക് എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ലോകത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അതേ, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് കൂടെ ഉള്ളത്. ഞാൻ ആയില്ലാണ് കേട്ടോ. യെസ്. അപ്പൊ അതേ, നമ്മൾ ഈ ഒരു സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം 1 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഇൻസ്റ്റന്റ് പാട്ട് ഇങ്ങനെ ഒരു അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അടുത്ത പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, രമേശ് ഏട്ടനാണ് പാട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് പുള്ളിക്കുത്തി പാണ്ടി എന്ന് പറയുന്ന ഒരു മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ഒരു ആൽബം ട്രാക്കാണ് കേട്ടോ. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കണ്ണൻ ചേട്ടനാണ്, മണ്ണും മഴയും. ഷഫിക്കൊല്ലം, യെസ്, ഷഫിക്കൊല്ലത്തിന്റെ പാട്ടാണല്ലേ. അപ്പൊ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് കണ്ണൻ ചേട്ടന് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ 40 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ദേ പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. പോകുന്നതിന് മുൻപേ ഇത് കുറച്ച് പാട്ടുകൾ കൂടി തന്നിട്ടാണ് ഞാൻ പോവാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ മെയിൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കീതാൻ സോങ് പ്ലീസ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കീതാനിലെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഉണ്ട്, അത് തന്നെ മെയിനിന് വേണ്ടി വെച്ചരാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രശാന്ത് ഏട്ടനാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. ഒരു ദളം മാത്രം, ചാലകം എന്ന സിനിമയിലെ പാട്ടാണ്. മനോഹരമായ ട്രാക്കാണ്, തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ജ്യോതി ചേട്ടനാണ്. ജ്യോതി പാറ, ചന്ദ്രകളഭം. യെസ്, ചന്ദ്രകളഭം ചാർത്തി ഉണരും. മനോഹരമായ ട്രാക്ക്, ജ്യോതി ചേട്ടന് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്ന. ഒപ്പം തന്നെ കൃഷ്ണചേട്ടന് വേണ്ടി വിളയോടിയിൽ നിന്നും കൃഷ്ണചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് കസ്തൂരി മണക്കുന്നുവല്ലോ എന്ന പാട്ടാണ്. ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അങ്ങനത്തെ ഈ പാട്ടുകളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും പാട്ടൊക്കെ കേൾക്കുക, എൻജോയ് ചെയ്യുക, ഒപ്പം തന്നെ ഹാപ്പി ആയിട്ടിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും ദി ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല സൈനിങ് ഓഫ്. Stay tuned with Ahalya from 90.4. Kete kete, kutu kuda.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
5: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
6: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
8: ഓരോ പാട്ടുകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾ പോലും മറന്നുപോയ പല ഓർമ്മകളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വല്ലാത്ത കഴിവ് പല പാട്ടുകൾക്കും ഉണ്ടല്ലേ. പ്രത്യേകിച്ച് നമ്മൾ പഴയകാല ഗാനങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സംഗീതത്തിന്റെ അനന്ത സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിട്ട പല സംഗീതജ്ഞരെയും നമ്മൾ ആ നിമിഷത്തിൽ ഓർത്തുപോകൂല്ലേ. അത്തരം ഓർമ്മകളിലൂടെയുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകളും കഥകളും ഒക്കെ നമ്മളോട് പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, നിങ്ങളുടെ കൂടെ RJ ഹീര. ആദ്യത്തെ ഗാനം പൂന്തൈനരുവി എന്ന് പറയുന്ന പാട്ടാണ്. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് P. സുശീല പാടിയ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വർഷങ്ങൾക്ക് മുൻപ് മലയാള സംഗീത ലോകത്തേക്ക് കാലെടുത്തു വെച്ച ഒരു മികച്ച ഗായിക പി ലീല. എന്റെ അമ്മ എപ്പോഴും എനിക്ക് പാടിത്തരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കണ്ണും പൂട്ടി ഉറങ്ങുക നീ കണ്ണേ പുന്നാര പൊന്നു മകളെ. അമ്മയ്ക്ക് ഒരുപാട് ഓർമ്മകൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്നാൽ പി ലീല എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലത്തെ റെക്കോർഡിങ്ങുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഒരു വെല്ലുവിളിയായിരുന്നു. രാത്രികാലങ്ങളിലാണ് കൂടുതലും റെക്കോർഡ് ചെയ്തിരുന്നത്. മൈക്കിലെത്താത്ത സമയത്ത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്റ്റൂളിൽ കയറി നിന്ന് പാടിയ ഓർമ്മകൾ വരെ പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എക്കോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സ്റ്റുഡിയോ സെറ്റപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൺകൂടം ഇങ്ങനെ തൂക്കിയിട്ട് പല ഓർമ്മകളും പങ്കുവച്ചിരുന്നു. അപ്പം തന്റേതായ ഒരു വ്യക്തിമുദ്ര മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പി ലീലയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. സ്നേഹസീമ എന്ന സിനിമയിലെ എ എം രാജയും പി ലീലയും ചേർന്ന് പാടിയ കണ്ണും പൂട്ടി ഉറങ്ങുക എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജെ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ദേവരാജൻ മാഷിനും ഒ എൻ വി കുറിപ്പിനും സംഗീതത്തിനോട് മാത്രമായിരുന്നില്ല ഭ്രമം, ഫുട്ബോളിനോടും അത്രയും തന്നെ ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പണ്ട് ഒരുമിച്ച് സന്തോഷ് ട്രോഫി കാണാൻ പോവുകയും അങ്ങനെ ഫുട്ബോളിനോടും കളിക്കാരോടൊക്കെയുള്ള സ്നേഹം വളരെയധികം കൂടി നിൽക്കുന്ന ആൾക്കാരും കൂടിയാണ് ഇവരൊക്കെ. അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വികാരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നത് അവരുടെ പാട്ടുകളിലൂടെ തന്നെയായിരുന്നു. എന്തായാലും ദേവരാജൻ മാഷ് ലിറിക്സ് എഴുതി പി ഭാസ്കരൻ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ് ഇനി അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസ് പാടിയ എന്റെ സ്വപ്നത്തിൻ എന്ന ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര.

ചില പാട്ടുകൾ സിനിമയിൽ വരാൻ ചിലർ കാരണമായി കാണും അല്ലെ. അങ്ങനെ ഒരു പാട്ടാണ് പ്രിയമാനസം. ചിലമ്പുലി എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണത്. പക്ഷെ ഈ പാട്ട് സിനിമയിൽ വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാസിക്കൽ ടച്ചുള്ളൊരു പാട്ടാണ്, ഇത് സിനിമയിൽ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പ്രൊഡ്യൂസർ പലതവണ പറഞ്ഞെങ്കിലും ഈ പാട്ട് എങ്ങനെയാണോ അതങ്ങനെ തന്നെ സിനിമയിൽ ഉണ്ടാകണം എന്ന് വാശി പിടിച്ച ഒരാളായിരുന്നു തിക്കുറിശി. അങ്ങനെ അദ്ദേഹത്തിന്റെ വാശിക്കൊടുവിലാണ് പ്രിയമാനസ എന്ന പാട്ട് സിനിമയിൽ വരുന്നത്. യെസ്, ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പി ലീല പാടിയ ചിലമ്പുലി സിനിമയിലെ പാട്ട് കേട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര.

ചില പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഓരോരുത്തരുടെ ലൈഫിലെ പല ഓർമ്മകളും തിരിച്ചു വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കൺമണി നീയൻ കരം പിടിച്ചാൽ. അപ്പൊ ചുമ്മാ ഇങ്ങനെ കമന്റ് സെക്ഷനിലൊക്കെ പോയപ്പോഴാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്, എന്റെ ഭാര്യയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് അവൾക്ക് നടക്കാൻ പറ്റാനുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവളുടെ കൈ പിടിച്ച് നടക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ മൂളിക്കൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും ഈ പാട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് ഓർമ്മയിലേക്കാണ് ഓരോ ഗാനങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. കുപ്പിവള എന്ന സിനിമയിൽ നിന്ന് MS ബാബുരാജ് കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ വരികൾ എഴുതിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് RJ ഹീര ഓൺ അഹലിയ FM. സ്റ്റേ ട്യൂൺഡ്.

0: ಸಾಧ್ಯ.
1: ಕಣ್ಮಣಿ ನೀ ಕರಂ ಪಿಡಿಚ
0: ಖದಿಜಾ.

ഓരോ പാട്ടുകാർക്കും അവരാ ഈണം കമ്പോസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. ദേവരാജൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലായിരിക്കും അദ്ദേഹം ഒരു ട്യൂണിനെ പറ്റി ചിന്തിക്കുന്നത്. ആ ട്യൂണിങ്ങനെ ഒന്ന് രണ്ട് തവണ പാടി നോക്കുന്നു, അതിങ്ങനെ മനസ്സിലിട്ട് രാത്രി കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ട്യൂൺ മനസ്സിലുണ്ട് എങ്കിൽ ശരി, നമുക്ക് ഈ ട്യൂൺ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ കമ്പോസ് ചെയ്ത ട്യൂൺ എനിക്ക് പോലും പിറ്റേ ദിവസം രാവിലെ ഓർമ്മ വരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ അത് ഓർത്തിരിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ദേവരാജൻ മാഷിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വയലാർ വരികൾ എഴുതി യേശുദാസ് പാടിയ ചെമ്പരത്തി എന്ന സിനിമയിലെ ചക്രവർത്തിനി കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു പൂരപ്പറമ്പിന്റെ സെറ്റപ്പാണ് എനിക്ക് പാട്ട് കമ്പോസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു അറ്റ്മോസ്ഫിയർ. പറഞ്ഞു വരുന്നത് ബാബുരാജ് എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ്. ആളും ബഹളവും കഥയും കവിതയും ഒരു പൂരപ്പറമ്പിന്റെ ആംബിയൻസിൽ കിട്ടുന്ന ഒരു ഒരു ഒരു ഒരു ഒരു ഓളത്തിൽ പാട്ടുണ്ടാക്കുന്ന ഒരാള്, അങ്ങനെ വേണം ബാബുരാജിനെ പറയാൻ. അപ്പൊ ബാബുരാജൻ മാഷിന്റെ പല പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. എന്തായാലും അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത്. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി യേശുദാസ് പാടിയ സൃഷ്ടി എന്ന സിനിമയിലെ സൃഷ്ടി തൻ സൗന്ദര്യവും കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പലർക്കും പല രീതിയിലാണ് പാട്ട് ഒഴുകി അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കെ രാഘവൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോക്ക് സ്റ്റൈൽ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ആണല്ലേ. ദേവരാജൻ മാഷ് പോലും ഈ പാട്ട് സിനിമയിൽ കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വിളിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട്, ഈ ഒരു ഫോക്ക് സ്റ്റൈൽ പാട്ട് കേട്ടിട്ടാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. നീലക്കുയിൽ എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികൾ എഴുതി, ജാനമ്മ ഡേവിഡ് എഴുതിയ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടെ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മിലാ ഉനെ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്തു നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
2: 21വീ സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയേ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ. ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
3: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നീ അങ്ങോട്ട് പോണ,
2: ഞാൻ പോവും.
1: പോണ്ടടി,
2: ഞാൻ പോവും.
1: ഓ, നീ പോണ്ട,
2: ഞാൻ പോവും എന്റെ സാറേ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
2: ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ചക്കക്കുരു, ചക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? ചക്കക്കുരു എത്ര പേർക്ക് ഇഷ്ടമാണ്? പലപ്പോഴും അടുക്കളയുടെ ഒരു മൂലയിലേക്ക് ചക്കക്കുരു മാറ്റും, അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിലിടും. ഇതാണ് പതിവ്. കൂടുതൽ വീടുകളിലും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലെ? പക്ഷേ വിദേശ രാജ്യങ്ങളിൽ വൻ വില കൊടുത്ത് വാങ്ങുന്ന ബദാം, കശുവണ്ടി എന്നിവയേക്കാൾ പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു സൂപ്പർ ഫുഡാണ് ചക്കക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാകും. എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട, പറഞ്ഞുതരാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ. വെൽക്കം ടു ഡോക്ടർ അഹല്യ. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചക്കക്കുരുവിനെ കുറിച്ചാണ്. നമ്മുടെ പറമ്പുകളിൽ സമൃദ്ധമായിട്ടുണ്ടാകുന്ന, എന്നാൽ നമ്മൾ വലിയ വിലയൊന്നും കൽപ്പിക്കാതെ പലപ്പോഴും ചവറ്റുകുട്ടിയിലേക്ക് എറിഞ്ഞു കളയുന്ന ഒരു നാടൻ മുത്താണ് നമ്മുടെയൊക്കെ ചക്കക്കുരു. ഒരു കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും, നമ്മൾ ഈ ചക്ക വെട്ടുന്ന സമയത്ത് അതിന്റെ ചുളകളൊക്കെ സ്നേഹത്തോടെ വടിച്ചെടുത്ത് കഴിക്കും അല്ലെ? ചക്കപ്പായസവും ചക്കയപ്പവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ചക്കക്കുരു ഉണ്ടല്ലോ, അത് കഴുകി ഉണക്കി സൂക്ഷിക്കാനായിട്ട് ഭൂരിഭാഗം പേർക്കും മടിയാണ്, ശരിയല്ലേ? എന്നാൽ ആധുനിക പോഷകാഹാര ശാസ്ത്രജ്ഞർ ഇന്ന് ചക്കക്കുരുവിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? പാവങ്ങളുടെ ബദാം എന്നാണ്. നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന അണ്ടിപ്പരിപ്പിലും ബദാമിലും ഉള്ളതിനേക്കാൾ ഗുണങ്ങൾ ഈ ഒരു കുഞ്ഞൻ ചക്കക്കുരുവിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ചക്കക്കുരു മണ്ണിൽ പൂഴ്ത്തി വെച്ച് മഴക്കാലത്ത് കറി ഉണ്ടാക്കാനായിട്ട് സൂക്ഷിക്കുമായിരുന്നു. ചക്കക്കുരു മെഴുക്ക് പുരട്ടിയും മാങ്ങാക്കറിയും ചക്കക്കുരു ചമ്മന്തിയും ഒക്കെ നമ്മുടെ നാവിൻ തുമ്പിൽ ഇങ്ങനെ കൊതി ഉണർത്തുന്ന വിഭവങ്ങളാണല്ലേ. വെറും ഒരു നാടൻ രുചി മാത്രമല്ല കേട്ടോ, ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും ദഹനം കൂട്ടാനും ചക്കക്കുരുവിനേക്കാൾ മികച്ച മറ്റൊരു പോഷകവും ഇല്ല. അപ്പോ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ ചക്കക്കുരുവിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചറിയാം. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഡോക്ടർ അഹല്യ.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലിനൊപ്പം ഇന്ന് നമ്മൾ ചക്കക്കുരുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഗുണം, വിളർച്ച പൂർണ്ണമായിട്ട് മാറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളിലും കുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വിളർച്ച അഥവാ രക്തക്കുറവ്. ചക്കക്കുരുവില് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള അയേൺ അഥവാ ഇരുമ്പ് സത്ത് വൻതോതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുകയും വിളർച്ച മാറ്റുകയും ചെയ്യും. വിട്ടുമാറാത്ത തളർച്ചയും ക്ഷീണവും ഉള്ളവര് ചക്കക്കുരു ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ദഹനം സുഗമമാക്കുന്നുണ്ട്. നമ്മൾ ഫൈബറിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ. ചക്കക്കുരുവില് ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് അതീവ ഉത്തമമാണ്. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുകയും കടുത്ത മലബന്ധം, ഗ്യാസ് എന്നിവ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പിന്നെ പ്രോട്ടീന്റെ കലവറ കൂടിയാണ് ചക്കക്കുരു. ശരീരത്തിലെ പേശികൾക്ക് ബലം നൽകാനായിട്ട് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ചക്കക്കുരുവില് കൊഴുപ്പില്ലാത്ത മികച്ച സസ്യ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കും പ്രോട്ടീൻ പൗഡറുകൾക്ക് പകരം കഴിക്കാവുന്ന മികച്ചൊരു ആഹാരമാണ് ചക്കക്കുരു. അതുമാത്രമല്ല കേട്ടോ, കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും രാത്രികാലങ്ങളിലെ കാഴ്ച മങ്ങൾ തടയാനും സഹായിക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് ചക്കപ്പഴം കഴിക്കാനായിട്ട് പേടിയാണെങ്കിലും ചക്കക്കുരു പുഴുങ്ങി കഴിക്കുന്നത് രക്തത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് ഉയർത്തില്ല. ഇനി ചക്കക്കുരു നമ്മുടെ ചർമ്മത്തിനും തലമുടിക്കും നൽകുന്ന സംരക്ഷണം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. നല്ലൊരു പാട്ടിന്
2: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
3: ചിലപ്പോ രസായിരിക്കും.
2: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
3: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞാ മതി.

പാലില് അരച്ച് മുഖത്ത് പാക്കായിട്ട് ഇടുന്നത് മുഖത്തെ പാടുകൾ മാറാനും ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനും സഹായിക്കും. ഇതിലെ ഉയർന്ന ആന്റി ഓക്സിഡന്റുകളാണ് ഇതിന് സഹായിക്കുന്നത്. പിന്നെ മുടികൊഴിച്ചിൽ. ചക്കക്കുരുവില് വൈറ്റമിൻ ബി കോംപ്ലക്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് മാനസിക സമ്മർദ്ദവും ആങ്സൈറ്റിയും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനസികാരോഗ്യം മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മുടികൊഴിച്ചിലൊക്കെ നിൽക്കുകയും മുടി നല്ലതുപോലെ തഴച്ചു വളരുകയും ചെയ്യും. കൂടാതെ ഇതിലെ അയൺ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ക്യാൻസറിനെയും ചെറുക്കുന്നുണ്ട്. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രത്യേക ഘടകങ്ങൾക്ക് ശരീരത്തിലെ അനാവശ്യ കോശങ്ങളുടെ വളർച്ചയെ തടയാനും ക്യാൻസർ സാധ്യത കുറയ്ക്കാനും കപ്പാസിറ്റി ഉണ്ട് എന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട് ചക്കക്കുരുവിന്. പിന്നെ എത്രയധികം ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ചക്കക്കുരു കഴിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതെന്തൊക്കെയാണെന്നറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ചക്കക്കുരുവില് ഇത്രയധികം ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അത് പാകം ചെയ്യുന്ന സമയത്തും കഴിക്കുമ്പോഴും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ഒരിക്കലും പച്ചയ്ക്ക് കഴിക്കരുത്. ചക്കക്കുരു ഒരിക്കലും പച്ചയ്ക്കോ കൃത്യമായിട്ട് വേവിക്കാതെയോ കഴിക്കരുത്. കാരണം ഇതിൽ ട്രിപ്പിൾ ഇൻഹിബിറ്റർ എന്നൊരു ഘടകമുണ്ട്. ഇത് ശരീരം പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത് തടയും. നന്നായിട്ട് പുഴുങ്ങുകയോ വറുക്കുകയോ കരവയ്ക്കുകയോ ചെയ്യുമ്പോൾ ഈ ഘടകം പൂർണ്ണമായിട്ടും നശിച്ചു പോകും. പിന്നെ ആ ഒരു തവിട് തൊലി കളയണോ എന്നുള്ള സംശയം ഉണ്ടാവും എല്ലാവർക്കും. ചക്കക്കുരുവിന്റെ മുകളിലെ വെളുത്ത തോട് കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊരു തവിട്ട് നിറത്തിലുള്ള നേർത്ത തൊലി കാണാം അല്ലേ. ഇത് പലരും പൂർണ്ണമായിട്ടും ചെത്തിക്കളയാറുണ്ട്. എന്നാൽ ഈ തവിട്ട് തൊലിയിലാണ് ഏറ്റവും കൂടുതൽ നാരുകളും ആന്റി ഓക്സിഡന്റുകളും ഉള്ളത്. അതുകൊണ്ട് അത് കളയാതെ നന്നായി കഴുകി കരവയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണം നൽകുക. ഒരിക്കലും തവിട് തൊലി കളയരുത്. പിന്നെ വാദ സംബന്ധമായ പ്രശ്നമുള്ളവരും ശ്രദ്ധിക്കണം. ചക്കക്കുരു അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ചിലരിൽ കടുത്ത ഗ്യാസിന്റെ പ്രശ്നമുണ്ടാകാം. അതുകൊണ്ട് ചക്കക്കുരു കരവയ്ക്കുന്ന സമയത്ത് അതിൽ അല്പം ഇഞ്ചിയോ കായമോ വെളുത്തുള്ളിയോ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഗ്യാസ് ഉണ്ടാകുന്നത് തടയും. പിന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ മരുന്ന് കഴിക്കുന്നവരും ശ്രദ്ധിക്കണേ. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് രക്തം കട്ടി കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നവര് ചക്കക്കുരു അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇത് മരുന്നിന്റെ പ്രവർത്തനത്തെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ ഇനി മുതൽ വീട്ടിൽ ചക്ക വെട്ടുന്ന സമയത്ത് ആ കുരുക്കൾ ദൂരേക്ക് എറിഞ്ഞു കളയാതെ സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ പറമ്പില് ഈ നാടൻ അമൃത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഡോക്ടർ അഹല്യയിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കറോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാം ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500120037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: 360 degree. മാസം അവസാനം പോക്കറ്റ് കാലിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജാപ്പനീസ് ലൈഫ് സ്റ്റൈൽ മാജിക് ആണ് ഈ കേഗിബോ, ദ ജാപ്പനീസ് ആർട്ട് ഓഫ് മൈൻഡ്ഫുൾ ബഡ്ജറ്റിംഗ്. ഈ മൊബൈൽ ആപ്പുകളോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററുകളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു പേനയും ഡയറിയും മാത്രം ഉപയോഗിച്ച് നമ്മുടെ ജീവിതശൈലി എങ്ങനെ നിയന്ത്രിക്കാമെന്നും അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് ഒക്കെ എങ്ങനെ ഇരട്ടിയാക്കാമെന്നും പറഞ്ഞു തരുന്ന 100-ലധികം വർഷം പഴക്കമുള്ള ഒരു സുന്ദരൻ ജാപ്പനീസ് ട്രിക്കാണ് ഈ ഒരു കേഗിബോ. അപ്പോഴേ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ പറയാൻ പോകുന്നതും ഈ ഒരു ട്രിക്കിനെ കുറിച്ചാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇവർക്കും സ്വാഗതം 360 ഡിഗ്രിയിലേക്ക്. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഈ മാസത്തിന്റെ തുടക്കത്തിലെ നമ്മൾ എല്ലാവരും വളരെ ലാവിഷ് ആണല്ലേ. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഓൺലൈൻ സൈറ്റിൽ കയറി സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു. ഫുൾ ലൈഫ് അടിപൊളിയാണ്. കാരണം എന്താ, സാലറി ക്രെഡിറ്റ് ആയി, അതെ, കയ്യിൽ പൈസ വന്നു. മാസത്തിന്റെ തുടക്കം അങ്ങനെയാണ്. ഒരു രണ്ടാഴ്ചയൊക്കെ, ഒരു മാസം, ഒരു മിഡ് ആ ഒരു ടൈം വരെ നമ്മൾ ലാവിഷ് ആണ്, എൻജോയ്മെന്റ് ആണ്. അതിനുശേഷം ഉണ്ടല്ലോ, അതിനുശേഷം ഫുൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. കയ്യിൽ പൈസ ഇല്ലല്ലോ, പൈസ എവിടെ പോയി, എങ്ങനെയാണ് ഈ ചെലവാകുന്നത്, ഒരു ഒരു നിശ്ചയമില്ല. ഇത്രയും തുക ഞാൻ എന്തിനാണ് ചെലവാക്കിയത്, എന്റെ പൈസയൊക്കെ എങ്ങോട്ടാണ് പോയെ എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുന്നു. പലപ്പോഴും അനാവശ്യമായ ചെറിയ ചെലവുകളാണ് നമ്മുടെ വലിയ സമ്പാദ്യത്തെ എപ്പോഴും ചോർത്തി കളയാറല്ലേ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാത്രം പ്രശ്നമാണോ? അല്ല, ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ ലൈഫ് സ്റ്റൈൽ പ്രതിസന്ധികളിൽ ഒന്ന് തന്നെയാണിത്. അപ്പൊ ഇതിനൊരു ശാശ്വതവും ഒപ്പം വളരെ ക്രിയേറ്റീവുമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. ജാപ്പനീസിലെ ആളുകളുണ്ടല്ലോ, തലമുറകളായിട്ട് പിന്തുടരുന്ന കേകിബോ, ആ ഒരു കേകിബോ എന്ന ജാപ്പനീസ് ലൈഫ് സ്റ്റൈൽ ബഡ്ജറ്റിംഗ് രീതിയെ കുറിച്ച് നമുക്ക് കേൾക്കാം. അപ്പൊ ടിപ്സ് പറയാൻ ഞാനിവിടെ കൂടെയുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം കേട്ടോ. 360 ഡിഗ്രിയിൽ ഇനിയൊരു ബ്രേക്ക് ആണ്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. സ്റ്റേ ഇൻ വിത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360-degree.
1: 케이기보. 케이기보 എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഹൗസ് ഹോൾഡ് ഫിനാൻഷ്യൽ ലെഡ്ജർ, അല്ലെങ്കിൽ ഗാർഹിക പണപുസ്തകം, അതാണ് ഈ കേഗിബോ എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. 1904 ജപ്പാനിലെ ആദ്യത്തെ വനിത, ആ ഒരു ആദ്യത്തെ വനിത പത്രപ്രവർത്തകയായ ഹാനി മൊട്ടോക്കോ ആണ് ഈ ഒരു ക്രിയേറ്റീവ് രീതി ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. വീട്ടമ്മമാർക്ക് തങ്ങളുടെ കുടുംബ ബഡ്ജറ്റ് കൃത്യമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ശരിക്കും. അങ്ങനെ തുടങ്ങിയതാണെങ്കിലും ഇന്ന് ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കിടയിൽ ഇത് വലിയൊരു ട്രെൻഡാണ് കേട്ടോ. അപ്പൊ ആ ഒരു ട്രെൻഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണേ. അപ്പൊ നമുക്ക് കേട്ടാലോ, ഇന്ന് ശരിക്കും പണം ട്രാക്ക് ചെയ്യാനായിട്ട് ആയിരക്കണക്കിന് മൊബൈൽ ആപ്പുകൾ ലഭ്യമാണല്ലേ. എന്നാൽ ഈ കീബോർഡിന്റെ പ്രധാന നിയമം എന്താണെന്നറിയോ? ഇതിൽ ആപ്പുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള സ്ക്രീനുകളോ ഒന്നും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരു പേനയും ഒരു കുഞ്ഞ് ഡയറിയും മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ കൈപ്പടയിൽ, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ ചെലവുകൾ എന്താ എഴുതി വെക്കുന്നതാണ് ഈ ഒരു ശൈലി. നമ്മൾ കൈകൊണ്ട് എഴുതുന്ന സമയത്ത് അത് നമ്മുടെ തലച്ചോറിനെ കൂടുതലായിട്ട് ബോധവാന്മാരാക്കും എന്നുള്ള പറയാം, മൈൻഡ്ഫുള്ളാവും, അതാണ് ഒരു കാര്യം. അപ്പോ അതാണ് ജാപ്പനീസുകാരുടെ ഒരു ഫിലോസഫി. അതുകൊണ്ട് തന്നെ ഈ കേഗിബോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് 4 മാന്ത്രിക ചോദ്യങ്ങളുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്തായിരിക്കും ആ 4 മാന്ത്രിക ചോദ്യങ്ങൾ? കേൾക്കാൻ തയ്യാറായി, റെഡി ആയിക്കോ 360 ഡിഗ്രിയിൽ മനോഹരമായ പാട്ടിന് ശേഷം. 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഒന്നാമത്തെ ചോദ്യം, ഈ മാസം എന്റെ കയ്യിൽ ആകെ എത്ര പണമുണ്ട്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. സിമ്പിളായി പറഞ്ഞ വരുമാനം എത്രയാണ് ഈ മാസത്തെ, അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ മാസം എത്ര തുക സമ്പാദ്യമായിട്ട് മാറ്റിവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എത്ര രൂപ നമ്മൾ സേവിങ്ങിലേക്ക് മാറ്റണം. ഇതൊക്കെ സ്വയം ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി ആ മൂന്നാമത്തെ ചോദ്യം, ഈ മാസം എനിക്ക് ജീവിക്കാൻ യഥാർത്ഥത്തിൽ എത്ര പണം ചെലവാകും. ഇനി നാലാമത്തേതാണെങ്കിലോ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ചോദ്യം, അതായത് കഴിഞ്ഞ മാസത്തെ ചിലവുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ മാസം എനിക്ക് എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ട് ഡയറിയിൽ എഴുതി വെക്കുന്നതോടെ നമ്മുടെ മാസ ബഡ്ജറ്റിന്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. പലരും എന്താ ചെയ്യുക, ചിലവാക്കിയതിന് ശേഷമായിരിക്കും ഈ ഒരു സമ്പാദ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ നമ്മുടെ കേക്കുപോ രീതിയിൽ വരുമാനത്തിൽ നിന്ന് സമ്പാദ്യം ആദ്യം തന്നെ മാറ്റിവെച്ചതിന് ശേഷമാണ് ചിലവുകളെ കുറിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോ ഇനി നമ്മുടെ ചിലവുകളെ എങ്ങനെ തരംതിരിക്കാം, ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

360-degree. കേക്ക് ബോൾ ടിപ്സ് ആണ് ഇന്നത്തെ 360-degree. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ അയ്യാൻ കേട്ടോ. അപ്പോ ചെലവുകൾ എങ്ങനെ തരംതിരിക്കാം, ആ ഒരു കാര്യമാണ് ഫോർ പില്ലേഴ്സ് ഓഫ് സ്പെൻഡിങ്. അതെന്താ നോക്കിയാലോ, അതായത് കേക്ക് ബോ രീതി അനുസരിച്ച് നമ്മുടെ എല്ലാ ചെലവുകളെയും നാല് പ്രധാന കാറ്റഗറികളായിട്ട് തിരിക്കാം എന്നാണ് പറയാറ്. ഒന്നാമത്തേതാണ് സർവൈവൽ, കൃത്യമായാലും സർവൈവൽ, അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. അഥവാ അത്യാവശ്യ കാര്യങ്ങൾ, ഇതിൽ ഈ വീട്ടുവാടക അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങൾ, അതുപോലെ കുറെ ബില്ലുണ്ടാവല്ലോ, കറണ്ട് ബിൽ, വാട്ടർ ബിൽ, അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, യാത്ര ചെലവ് എന്നിവയൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ടാവാം. ഇത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണല്ലേ, നെസസറിയാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഇനി രണ്ടാമത്തേത് ഓപ്ഷണൽ ആണ്, അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ, ഷോപ്പിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തേതാണ് കൾച്ചർ. ഈ ഇപ്പൊ പറയുകയാണെങ്കിൽ ബുക്സ് വാങ്ങുന്നത്, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ പോകുന്നു, ഇതൊക്കെയാണ് ഈ ഒരു കൾച്ചറൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നുണ്ടാവുക. ഇനി ലാസ്റ്റത്തെ നാലാമത്തേതാണ് അൺഎക്സ്പെക്റ്റഡ്. കറക്റ്റ്, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറി നമുക്ക് വേണം. അപ്രതീക്ഷിതമായ ചെലവുകൾ നമുക്ക് വരും, ഇപ്പോൾ മെഡിക്കൽ എമർജൻസി ആയിട്ട് വണ്ടിയുടെ റിപ്പയറിങ് അതൊക്കെ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ്, നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, പ്ലാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നിങ്ങളുടെ ചെലവുകളെ വ്യത്യസ്ത നിറങ്ങളിലുള്ള ഒരു പേനകൾ ഉപയോഗിച്ചിട്ട് ഡയറിയിൽ മാർക്ക് ചെയ്ത് വെക്കാം. ആഴ്ച അവസാനം ഇത് നോക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് കൂടുതലായിട്ട് പണം കളയുന്നത്, ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇനി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ദ പവർ ഓഫ് റൈറ്റിംഗ് ബൈ ഹാൻഡ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞു ബുക്കിൽ പേന കൊണ്ട് ഇങ്ങനെ നാല് കാറ്റഗറി ഒക്കെ ആയിട്ട് എഴുതി വെക്കണം, അതും ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ എന്തിന്, വളരെ ഈസിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഈസി പരിപാടിയായിരിക്കും. പക്ഷെ എന്നിട്ടും എന്തിന് ബുക്ക്, എന്തിനെഴുതണം എന്ന് പറഞ്ഞു, അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഒരു ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹൽ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. The power of writing by hand എന്നൊരു കാര്യം പറയാൻ പോകുന്നേ കേട്ടോ. അതായത് പലരും ചോദിക്കാറുണ്ടല്ലേ, ഇതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഫോണിൽ ആപ്പുകൾ ഇഷ്ടം പോലെയുണ്ട്. ആ സമയത്ത് എന്തിനാണ് നമ്മൾ വെറുതെ എഫേർട്ട് എടുത്ത് ബുക്ക് എടുത്ത് പാന എടുത്ത് കൈകൊണ്ട് എഴുതി ഒരു എഫേർട്ട് ഇടുന്നത് എന്നൊരു കാര്യം ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഫോണിലെ ആപ്പുകളിൽ എൻട്രി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതൊരു മെക്കാനിക്കൽ പ്രോസസ്സ് മാത്രമായിട്ട് മാറുന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അത് നോക്കാൻ പോലും മറന്നുപോയി എന്ന് വരും. എന്നാൽ രാത്രി സ്വസ്ഥമായി ഇരുന്ന് ഒരു പാന എടുത്ത് ഡയറിയിൽ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു സ്നാക്സ് ഒക്കെ കഴിച്ച് ഇത്ര രൂപ ചെലവായി എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ആ ചെലവിനോട് നമുക്കൊരു വൈകാരിക ബന്ധമുണ്ടാവുന്ന പറയാറ്, ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് വലിയൊരു കുറ്റബോധമൊന്നുമല്ല കേട്ടോ. പകരം നമ്മുടെ പണത്തിന്റെ മൂല്യത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ശരിക്കും നമുക്ക് അതുവഴി കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു ശീലം അനാവശ്യമായിട്ട് പണം ചെലവാക്കാനുള്ള നമ്മുടെ ഒരു പ്രേരണയുണ്ടല്ലോ, ആ ഒരു ടെൻഡൻസി പതുക്കെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഈ പണം ചെലവാക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കാനായിട്ട് ഈ ഒരു കയ്യെഴുത്ത് ശീലം നമ്മളെ പഠിപ്പിക്കും. അത് ചെയ്തു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ആ ഒരു ശീലം ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു റൂളിനെ കുറിച്ചാണ്. The 24-hour rule. എന്താണ് ഈ 24-hour rule എന്നത്? കേൾക്കാം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: 360 degree.
1: യെസ്, 360 ഡിഗ്രിയുമായിട്ട് അയിലിയാട്ട കൂടെ ഉള്ളത് ഈ ടിപ്സുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. ദ 24-hour rule, 24 മണിക്കൂർ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ റൂൾ എന്ന് പറയുന്ന കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത്, ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ബൈ നൗ അടിക്കുന്ന ഒരു ശീലമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ കേക്ക് ബോയിൽ ഇതിനൊരു കിടിലൻ ലൈഫ് സ്റ്റൈൽ ഹാക്ക് ഉണ്ട്. അതാണ് ഈ 24-hour rule എന്ന് പറയുന്ന സാധനം. ഈ 24-hour rule അതാണ് സംഭവം കേട്ടോ. അതായത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് കടുത്ത ആഗ്രഹമുണ്ട്, രക്ഷയില്ല, അത് വാങ്ങിയേ പറ്റൂ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് പെട്ടെന്ന് വാങ്ങാതെ എന്ത് ചെയ്യുക, 24 hour നേരത്തേക്ക് മാറ്റിവെക്കുക, അല്ലെങ്കിൽ കാർട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, കാർട്ടിലിട്ട് വെക്കുക. ഈ 24 hour അത് നിങ്ങൾക്ക് അത്യാവശ്യമാണോ അല്ലെങ്കിൽ അതും വെറും ഒരു ആഗ്രഹം മാത്രമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അടുത്ത ദിവസം ആകുമ്പോഴും ആ ഒരു സാധനം വാങ്ങാനുള്ള ആവേശം പകുതിയായിട്ട് നിങ്ങൾ കുറയുന്നുണ്ടാവും. ഈ ഒരു കുഞ്ഞു ട്രിക്ക് വഴിയുണ്ടല്ലോ മാസത്തിൽ ഒരുപാട് രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. കാരണം ശരിക്കും നമുക്കത് ആവശ്യമുണ്ടോ അനാവശ്യമാണോ എന്നുള്ളൊരു തിരിച്ചറിയാനുള്ള സമയമാണ് ഈ 24 hours എന്ന് പറയുന്നത്. ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആവുന്ന സമയത്ത് നമുക്ക് അതിനോടുള്ള താല്പര്യം തന്നെ ഇല്ലാതായിരുന്നു വരും. അപ്പോൾ സ്പോട്ടി തോന്നുന്ന ഒരു മൊമെന്റിൽ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് വാങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പൈസ പോകും. ഈ ഒരു വിദ്യ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് മൈൻഡ് ഫുൾ സ്പെൻഡിങ് നോട്ട് കാൽക്കുലേഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. മൈൻഡ് ഫുൾ സ്പെൻഡിങ് ലൈഫ് സ്റ്റൈൽ ഡേ ആ ടിപ്പാണ് ഇനി 360 ഡിഗ്രിയിൽ പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് ആ ഒരു വേളയ്ക്ക് ശേഷം.

360 degree. Once again, welcome back to 360 degree. കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. അപ്പൊ അടുത്ത ടിപ്പ് ദേ മൈൻഡ്ഫുൾ സ്പെൻഡിങ് നോട്ട് കാൽക്കുലേഷൻ. മൈൻഡ്ഫുൾ സ്പെൻഡിങ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കേഗിബോ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഒരു പിശുക്കനായിട്ട് മാറണം എന്നൊന്നല്ല അതിന്റെ അർത്ഥം. ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം എന്താ, കേഗിബോ ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത് മൈൻഡ്ഫുൾ സ്പെൻഡിങ്ങിനെ പറ്റിയാണ്. അഥവാ സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് മാത്രം കൃത്യമായിട്ട് പണം ചെലവാക്കുന്ന ഒരു രീതി. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് കിട്ടുന്ന പുസ്തകങ്ങൾക്കോ പണം ചെലവാക്കാനായിട്ട് കേഗിബോക്ക് ഒരു എതിർപ്പും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ വെറുതെ ബോറടിക്കുന്ന സമയത്ത് ഓർഡർ ചെയ്യുന്ന ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ട്രെൻഡിന് പുറകെ പോയിട്ട് വാങ്ങുന്ന കുറേ ഒട്ടും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഡ്രസ്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളരെ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടല്ലോ, ആ ഡെഡ് ഇൻവെസ്റ്റ്മെന്റുകൾ ഒഴിവാക്കാനാണ് ശരിക്കും ഇത് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജീവിതശൈലി ലളിതമാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറയുന്നതും നിങ്ങൾക്ക് ഈ ഒരു മാർഗം ചെയ്യുന്നത് വഴി കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അത് നിങ്ങളുടെ നിത്യജീവിതത്തിലെ പകുതി സ്ട്രെസ്സും നല്ല രീതിയിൽ തന്നെ ഇല്ലാതാക്കി തരികയും ചെയ്യും.

0: 360 degree.
1: Yes, dear friends, അപ്പോൾ നമ്മൾ ഇന്ന് കേക്ക് ഇപ്പോൾ ജാപ്പനീസ് ടിപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. പണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സമ്പാദിക്കുന്നതിനേക്കാൾ വലിയൊരു കലയാണ് ശരിക്കുന്നത്. അതെങ്ങനെയാണ് കൃത്യമായി ചെലവഴിക്കുന്നത് എന്നതല്ലേ. ഇപ്പോൾ ജപ്പാൻകാരുടെ ഈ ഒരു കുഞ്ഞു കേക്ക് ബോൾ ലൈഫ് സ്റ്റൈൽ ട്രിക്ക്, വലിയ സാമ്പത്തിക ശാസ്ത്രം ഒന്നും പഠിക്കാതെ തന്നെ നിങ്ങളുടെ പോക്കറ്റിന് എപ്പോഴും ഭദ്രമായിട്ട് സൂക്ഷിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു മാസം തന്നെ എന്ത് ചെയ്യാം, ഒരു ചെറിയ ഡയറി വാങ്ങാം, ഒരു പേന വാങ്ങാം. അതിനുശേഷം ഈ ഒരു ജാപ്പനീസ് മാജിക് നിങ്ങളുടെ ജീവിതത്തിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ളതാണ്. മാസാവസാനം അക്കൗണ്ടിൽ പണം എന്തായാലും ബാക്കി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്കൊരു സന്തോഷം കിട്ടില്ലേ. അപ്പൊ അതിനുവേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പുത്തൻ ലൈഫ് സ്റ്റൈൽ ആശയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പറയണം. അപ്പോ 360 degree സമയം ഈ പതിയെ അവസാനിക്കുകയാണ്. വീണ്ടും 360 degree ഞാൻ ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൻ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
3: പറക്കുകയായിരുന്നു. सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു, ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: മലിനീകരണം ഉള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട്
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: FM 90.4. It's rhythm of Palakkad.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
3: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
3: പറക്കുകയായിരുന്നു.
2: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: 400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFO ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ വി രാജേഷ്, MLA വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമെൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
3: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് എമ്പതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതു ഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
5: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
0: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബിജെപി എംഎൽഎ ബി ബി ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
6: ഓരോ പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്ടുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
0: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ ആർ എസ് ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൌമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൌമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ ആർ എസ് ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRIS അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ സി കെ ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6:00 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 പോയിന്റ് താഴ്ന്ന് 76,803, നിഫ്റ്റി 155 പോയിന്റ് നഷ്ടത്തിൽ 24,013 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. June 21 പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബിജെപി എംഎൽഎ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പിന്നെ അബി, നിനക്ക് ഇപ്പോൾ ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ട് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു. ആൻഡ് ഓൾ ദി ഗുഡ് മൊമെന്റ്സ് വി ഹാഡ്. ഐ മിസ് യു.
1: ഐ മിസ് യു.
0: നിന്റെ കൂടെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. Thank you for everything and take care of yourself. Yeah, selfish ani nu paru verthiyana.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെ
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ BTech കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു. सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
8: ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? എനിക്ക് ആരുടെയും അടിമയാകാൻ വയ്യ. ഐ നീഡ് മൈ ഫ്രീഡം. അല്ലെ? നമുക്ക് ആർക്കും, മനുഷ്യർക്ക് ആർക്കും ഒരാളുടെ അടിമയായിട്ട് അങ്ങനെ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം കളഞ്ഞിട്ട് ജീവിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. അല്ലെ? നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ജീവിക്കാനാണ് എല്ലാ മനുഷ്യർക്കും ഇഷ്ടം. ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അറിയാതെ ഈ ഇഷ്ടങ്ങൾ പറയുമ്പോഴും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ പണിതുയർത്തിയ ചില മാനസിക തടവറകളുണ്ട്. ആ മാനസികമായിട്ടുള്ള ഒരു ജയിലിൽ, ഒരു മെന്റൽ ജയിലിൽ നമ്മളിപ്പോഴും ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ചില ആളുകളെങ്കിലും അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ഒരു റിയൽ ലൈഫ് സീൻ ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പക്ക മാസമായിട്ടുള്ളൊരു ഒരു പുള്ളിക്കാരനാണ്. സ്വന്തം നിലപാടുള്ളവൻ, എന്ത് കാര്യവും തുറന്ന് മുഖത്തടിച്ച് പറയുന്ന ആള്. പക്ഷേ എനിക്ക് ഈ ലാസ്റ്റ് ടൈം ആളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത്. കാരണം എന്താന്ന് വെച്ചാല് ആള് വളരെ ഒരു എന്താ പറയുക, ഓഫീസിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ ഫാൻ ബോയ് ആയിട്ട് മാറിയിട്ട് എന്ത് അനാവശ്യം പറഞ്ഞാലും എന്ത് ടോക്സിക് ഇറക്കിയാലും തിരിച്ചൊന്നും പറയാനാവാതെ സ്വന്തമായിട്ട് ഈ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു ഒരു കഴിവ് ആൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നി. സ്വന്തം ക്രിറ്റിക്കൽ തിങ്കിങ്ങും മൂല്യങ്ങളും ഒക്കെ ആ വേറെ ഒരാൾക്ക് വേണ്ടി അടിയറവ് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പൊസിഷനിൽ വളരെ കാലിബറുള്ള റാഷണലായിട്ട് ചിന്തിക്കുന്ന എന്ത് കാര്യവും തുറന്നു പറയുന്ന ഒരാൾ മാറിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ, ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഇത് ഇങ്ങനെ വന്നേന്ന് ആലോചിച്ചു. നമ്മൾ പല ആളുകളെയും അറിയാതെ ഈ പറയുന്ന കെണികളിൽ വീഴാറുണ്ട്. ചിലരുടെ വൈബ് അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ പ്രൊഫൈല് ഇതൊക്കെ കണ്ട് നമ്മളങ്ങ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങും. വേറൊരു കാര്യം നമ്മൾ ആലോചിക്കില്ല. ചില ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ വെറുമൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് ഇത്. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തു, അയാളെ എങ്ങ് നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക, അയാൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുക, അതേപോലെ തന്നെ നടക്കാൻ ശ്രമിക്കുക, ലോജിക്കില്ലാത്ത ക്രഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ചിന്തകളെയും ഐഡൻറ്റിറ്റിയെയും എവിടെയും കളയരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോ കാര്യത്തിനും ഉണ്ടാവണം എന്നതാണ് ഇന്നത്തെ എഴുത്തോലയുടെ വിഷയം. സോ നമുക്ക് കുറേ കാര്യങ്ങൾ കേൾക്കാനുണ്ട്, അതിലേക്കൊക്കെ പോവാം. ബട്ട് ബിഫോർ ദാറ്റ് നല്ലൊരു പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ പെർഫെക്ട്ലി ഓക്കെ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഈ ഫാമിലിയിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്സിലൊക്കെ സമാധാനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനർത്ഥം നമ്മുടെ സ്വന്തം ബുദ്ധി പണയം വെച്ച് കണ്ണും പൂട്ടി എല്ലാത്തിനും യെസ് പറയണം എന്നാണോ? അല്ലല്ലോ. ആരെന്ത് പൊട്ടത്തരം പറഞ്ഞാലും അതൊന്ന് ഫാക്ട് ചെക്ക് പോലും ചെയ്യാൻ റെഡിയാവാത്ത ആളുകളായിട്ട് പലരും മാറിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഇടയിലേക്ക് എത്ര എത്ര ഫേക്ക് ന്യൂസ് ആണ് വരുന്നത്. ഓരോ ദിവസവും എന്തെല്ലാം തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് വരുന്നത്. ഇത് രണ്ടാമതൊന്ന് ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ച് അതൊന്ന് ആലോചിക്കാതെ തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്, അത് ഒരു കാര്യം. തെറ്റാണെന്ന് നമുക്കറിയില്ല, നമ്മൾ അതിനു വേണ്ടി മെനക്കെടുന്നില്ല. അതുമാത്രമല്ല, ഉള്ളിൽ തെറ്റാണെന്ന് 100% ബോധ്യമുണ്ടായാലും മറ്റുള്ളവരെ മുന്നിൽ വലിഞ്ഞു കയറി നിന്ന് ന്യായീകരിച്ച് ചില ആളുകൾ കോമാളികളാകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ പ്രശ്നം വന്ന ഒരാൾ ഇൻസ്റ്റഗ്രാമില് നേരെ പോയിട്ട് ഏതോ ഒരു ലൈഫ് കോച്ചിന്റെ ഒരു റീല് കാണുകയാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ട്ണർ എന്ത് പറഞ്ഞാലും അതനുസരിക്കുക, ചോദ്യം ചെയ്യാതിരിക്കുക, അതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ ആ ഒരു ലൈഫ് കോച്ച് പറയുന്ന ഒരു AI ആണ്. അപ്പോൾ ഇതെന്താ പറയുക, ഇത് എവിടെയും തൊടാതെ വിഴുങ്ങിയിട്ട് ആ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒരു സ്വന്തമായിട്ട് അഭിപ്രായമില്ല. ഒന്ന് ചായ കുടിക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് കോഫി കുടിക്കാൻ തോന്നിയെങ്കിലും പാർട്ണറുടെ പെർമിഷൻ വേണം. അത് ഇതൊക്കെ ടോക്സിക് ആയിട്ടുള്ള ട്രാപ്പല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ടല്ലേ, നമുക്ക് ചിന്തിച്ച് വന്നിട്ടുള്ള ചില ക്രിട്ടിക്കൽ തിങ്കിങ് പവർ ഉണ്ട് നമുക്ക്, അതൊക്കെ നമ്മൾ വേണ്ടയിടത്ത് യൂസ് ചെയ്യുക തന്നെ വേണം. അല്ലാതെ എല്ലാവരും ആരെങ്കിലും എന്നെ ഭരിച്ചോട്ടെ, എനിക്ക് സ്വന്തമായി ഒന്നും തീരുമാനിക്കേണ്ട എന്ന് വിചാരിക്കുന്നത് വലിയ കഷ്ടമാണ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമില്ല അല്ലെ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമില്ല. ഏത് വലിയ ഐഡിയോളജി ആണെങ്കിലും, എന്ത് വലിയ ബന്ധമാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും, അത് നമ്മൾ അതേപടി സ്വീകരിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കാനുള്ളൊരു ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തും വെട്ടുവിഴുങ്ങാതെ ഇടയ്ക്കെങ്കിലും ചിലതെല്ലാം ചിന്തിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു സമയം നമ്മൾ നമ്മുടെ തലച്ചോറിന് കൊടുക്കണം, ഇടയ്ക്കെങ്കിലും കൊടുക്കണം. ഒന്നും ഒരിടത്തും ക്വസ്റ്റ്യൻ ചെയ്യാതെ വെറുതെ ഇങ്ങനെ തലയാട്ടുന്നത്, എല്ലാത്തിനും യെസ് പറയുന്നതൊക്കെ ഈ മാനസിക അടിമത്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് ആരാധിച്ചിട്ട് അവരുടെ മുന്നിൽ നമ്മുടെ ചിന്തകളൊക്കെ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ അവരെക്കാൾ മോശക്കാരനാണ്, എനിക്ക് വിവരമില്ല എന്നാണ്. എന്തിനാണ് ബ്രോ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ഡൗൺ ഗ്രേഡ് ചെയ്യുന്നത്? മാനസികമായിട്ടുള്ള ഈ അടിമത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കംഫർട്ടായിട്ടുള്ള തടവറകളിൽ നിന്ന് എന്നാണോ നമ്മൾ നമ്മളെ റീബൂട്ട് ചെയ്ത് പുറത്ത് കിടക്കുന്നത്, അന്ന് മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി അൺലോക്ക് ആകൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. നിങ്ങൾ ആരെക്കാളും മോശക്കാരനല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തകൾക്കും ലൈഫിനൊക്കെ വാല്യൂ ഉണ്ട്. BDCEO ഓഫ് യുവർ ഓൺ മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു ന്യൂസ് പോലും നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത് തെറ്റായ വാർത്തയാണോ ശരിയായ വാർത്തയാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നോക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരു സ്പേസ് കൊടുക്കണം. അല്ലാതെ നമ്മൾ എല്ലാം ചാടിക്കേറി എല്ലാത്തിനും യെസ് പറഞ്ഞ് എല്ലാം നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ ജീവിച്ച് അങ്ങനെ പോയാൽ പോരാ എന്നാണ് ഇന്നത്തെ എഴുത്തോലയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ബി ദ CEO ഓഫ് യുവർ ഓൺ മൈൻഡ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത് വിശാല

0: മായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500120037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
5: ആത്മസമ്മാൻ ബാധാ വർത്തമാൻ സുധാരണ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോക്കോ സശക്ത കർനേക്ക ഏക മഹാ അഭിയാൻ ഹൈ.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
3: നോർത്ത് ഈസ്റ്റ് അബ് ദിൽ കേ ഭീ പാസ് ഹൈ, ദില്ലി കേ ഭീ പാസ് ഹൈ.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ വികസനത്തിന്റെ ജനക്ഷേമത്തിന്റെ.
6: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ ഏക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
4: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
5: പറക്കുകയായിരുന്നു.
3: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
8: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
6: കരോഡോ ഛോട്ടെ ഉദ്യമിയോ കോ മുദ്രാ യോജന സെ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
8: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
9: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
4: ഭാരത് സോളർ പവർ ഭാരത് ദുനിയാക്കെ ടോപ്പ് 5 ദേശമേ ആഗയാ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട. കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
4: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
8: Story of life.
4: Lighten your life. Lighten. നമ്മള് വലിയ വാശിയോടെ നേടിയെടുത്ത ചില വിജയങ്ങളുണ്ടല്ലേ, ചില അവാർഡുകൾ, ചില സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ അഭിമാനത്തോടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കും. പക്ഷെ ആ വിജയത്തിന്റെ കൊടുമുടിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒന്ന് താഴേക്ക് നോക്കിയിട്ട് ആ കൊടുമുടിക്ക് തറക്കല്ലിട്ടത് നമുക്ക് വേണ്ടി സ്വയം മണ്ണായി തീർന്ന, നമുക്ക് വേണ്ടി തോറ്റു തന്ന ചില മനുഷ്യരാണ്. ശരിയല്ലേ? ഓർമ്മയുണ്ടോ പണ്ട് അച്ഛൻ്റെ വിരലിൽ തൂങ്ങിയിട്ട് നടക്കുമ്പോൾ നമ്മൾ വാശി പിടിച്ചിട്ടുണ്ട്, എനിക്ക് അച്ഛനേക്കാൾ മുന്നിലെത്തണം എന്ന്. അന്ന് അച്ഛൻ പതുക്കെ നടന്ന് നമ്മളെ വിജയിപ്പിച്ചു. നമ്മൾ ജയിച്ചു എന്ന് കരുതി കൈകൊട്ടിച്ചിരിക്കുമ്പോൾ പിന്നിൽ തോറ്റു നിൽക്കുന്ന അച്ഛൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ട്. അത് തോൽവിയുടെ സങ്കടമായിരുന്നില്ല, മറിച്ച് തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ജയിച്ച് കാണുന്ന ഒരു അച്ഛൻ്റെ സാറ്റിസ്ഫാക്ഷനായിരുന്നു. അവിടെ തുടങ്ങിയതാണ് നമ്മുടെ വിജയങ്ങൾ, നമുക്ക് വേണ്ടി തോറ്റു തരുന്നവരുടെ തണൽ അല്ലേ. നമ്മൾ വളർന്നു, വാശി വന്നു, വാശികൾ നമ്മുടെ കൂടി, ചിലപ്പോൾ വീട്ടുകാരോട്, ചിലപ്പോൾ പ്രിയപ്പെട്ടവരോട്. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ മറുത്തു പറയാൻ 100 കാരണങ്ങൾ ഉണ്ടായിട്ടും സ്നേഹം കൊണ്ട് മാത്രം നീ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യർ നമ്മുടെ ചുറ്റിലുമില്ലേ? അമ്മ വിളമ്പി തന്ന ആ ചോറില് തനിക്ക് വേണ്ട മീൻ കഷ്ണം കൂടെ നമുക്ക് തന്നിട്ട് എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോൾ തോറ്റു തരുന്നത് അമ്മയുടെ വിശപ്പായിരുന്നു. പഠിക്കാൻ പണമില്ലാതെ വിഷമിക്കുമ്പോൾ സ്വന്തം സ്വപ്നങ്ങൾ പണയപ്പെടുത്തി നമുക്ക് വഴികാട്ടി തരുന്ന സഹോദരങ്ങളുണ്ട്. അവര് തോറ്റു തരുന്നത് അവരുടെ ലൈഫാണ്. നമ്മൾ ഈ വാശി പിടിച്ച് നേടിയ ഓരോ വിജയത്തിന് പിന്നിലും ഇത്തരം 1000 തോൽവികളുണ്ട്. നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം ലോകത്തിന് മുന്നിൽ തോറ്റുകൊടുക്കുന്ന പാവ മനുഷ്യരുടെ നിശബ്ദമായ സ്നേഹമുണ്ട്. പക്ഷേ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യരെയൊക്കെ അങ്ങ് മറന്നുപോകും. എൻ്റെ മിടുക്ക്, എൻ്റെ അധ്വാനം എന്ന് നമ്മൾ അഹങ്കരിക്കും. നമ്മൾ ജയിക്കാൻ വേണ്ടി തോറ്റു തന്ന ആ പാവങ്ങളെ, വിവരമില്ലാത്തവരെ, തോറ്റവരെ, നിങ്ങളെ കൊണ്ട് എന്തിന് സാധിക്കും, നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തും. ഒന്ന് ഓർക്കണം, അവർ തോറ്റതേ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല, അവർക്ക് നമ്മളേക്കാൾ സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മൾ ജയിച്ചു കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം മതി അവർക്ക് ജീവിതകാലം മുഴുവൻ ആ തോൽവികൾ സഹിക്കാനായിട്ട്. ഇന്ന് ഈ നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരുടെയൊക്കെ നെഞ്ചിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ ഈ വിജയങ്ങൾ ആഘോഷിക്കുന്നത്? നമുക്ക് വേണ്ടി തോറ്റു തന്ന ആ വലിയ മനുഷ്യരെ ഒന്ന് വിളിക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ നമുക്ക് കഴിയുന്നുണ്ടോ? വിജയങ്ങൾ നല്ലതാണ്, പക്ഷെ ആ വിജയങ്ങൾ നമ്മളെ അഹങ്കാരികളാക്കരുത്. നമുക്ക് വേണ്ടി തോറ്റു തന്ന ആ നിഷ്കളങ്കരായ മനുഷ്യരോടുള്ള കടപ്പാട് എന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കാരണം അവരില്ലായിരുന്നെങ്കിൽ നമ്മളെന്നും ആ പഴയ വാശിക്കാരൻ കുട്ടി മാത്രമായി ഒരിടത്തങ്ങനെ ഒതുങ്ങിപ്പോയേനെ.

0: Story of life.
1: Lighten your life.
2: നമ്മൾ കണ്ണാടിയിൽ നോക്കാറില്ലേ? എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കാറില്ലേ? അങ്ങനെ നോക്കുമ്പോഴേ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ്. അതോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ എടുത്തണിഞ്ഞിട്ടുള്ള ഒരു മുഖം കൂടിയാണ്? നമ്മുടെയൊക്കെ ലൈഫിൽ വലിയൊരു പേടിയുണ്ട്. വലിയൊരു പേടിയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണെന്നറിയോ? മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുമോ എന്നത്. ആ ഒരു പേടി കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മുടെ സംസാരം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാം മറ്റൊരാൾക്ക് വേണ്ടിയാക്കി മാറ്റുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുമ്പോൾ അവിടെ സ്നേഹിക്കപ്പെടുന്നത് നിങ്ങളല്ല, മറിച്ച് നിങ്ങൾ അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രമാണ്. ആ അഭിനയം എത്ര കാലം തുടരാനായിട്ട് നിങ്ങൾക്ക് കഴിയും? ഉള്ളിലെ യഥാർത്ഥ മനുഷ്യനിങ്ങനെ ശ്വാസം മുട്ടി മരിക്കും അല്ലേ? ഒരു കാര്യം ഓർക്കുക, ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങളൊന്നും ചെയ്യരുത്, ഒന്നും മാറരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടാൻ 1000 ആൾക്കാർ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കുറവുകളെയും നിങ്ങളുടെ കുറ്റങ്ങളെയും നിങ്ങളുടെ ആ പഴയ സ്വഭാവങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന ചുരുക്കം ചിലർ മതി ജീവിതത്തിൽ. അങ്ങനെയുള്ള ശരിയായ ആളുകൾ യഥാർത്ഥം നിങ്ങളെ ഇഷ്ടപ്പെടും. മനസ്സിലായോ? നിങ്ങളൊരു പുസ്തകമാണ് എന്ന് കരുതുക. ആ പുസ്തകത്തിൻ്റെ പുറംചട്ട കണ്ട് ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾക്ക് വേണ്ടത്. ഉള്ളിലെ വരികൾ വായിച്ച് അതിലെ വേദനയും സന്തോഷവും മനസ്സിലാക്കി നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ, നിങ്ങളുടെ കൂടെയുള്ള യഥാർത്ഥ മനുഷ്യർ. അവർക്ക് മുന്നിൽ നിങ്ങൾ അഭിനയിക്കേണ്ടി വരില്ല. അവർക്ക് മുന്നിൽ നിങ്ങൾക്ക് ഉറക്കച്ചിരിക്കാം, സങ്കടം വരുമ്പോൾ കരയാം, തോറ്റുപോകുമ്പോൾ തളർന്നിരിക്കാം. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ലോകത്തിന് ഒരു നുണ നൽകുകയാണ്. ആ നുണ വിശ്വസിച്ച് ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു മാറ്റം തുടങ്ങും. ലോകത്തിന് വേണ്ടി നിങ്ങളെ മാറ്റാതിരിക്കുക. ലോകം നിങ്ങളെ മാറ്റാൻ ശ്രമിച്ചാലും ഇതാണ് ഞാനെന്ന് ഉറക്കെ പറയുക. ആരെങ്കിലും നിങ്ങളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ, കാരണം അവർ നിങ്ങളെയല്ല, അവരുടെ സങ്കല്പത്തിലുള്ള ഒരാളെയാണ് സ്നേഹിച്ചിരുന്നത്. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ പ്രണയിക്കുക. ശരിയായിട്ടുള്ള സമയത്ത് ശരിയായ മനുഷ്യർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളായതുകൊണ്ട് മാത്രമായിരിക്കും. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക, കാരണം ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളടോ.

0: Story of Life.
1: Lighten your life.
2: നമ്മൾ എത്ര സിമ്പിളായിട്ടാണ്, എത്ര ലാഘവത്തോടെയാണ് മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. ഞാൻ കൂടെ ഉണ്ടാകും, ഞാൻ അത് ചെയ്തു തരാം, നമുക്കൊരുമിച്ച് നിൽക്കാം, അങ്ങനെ എത്ര എത്ര വാക്കുകൾ. പക്ഷെ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? നിങ്ങൾ വെറുതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കിൻ്റെ പുറത്ത് ഒരായുസിൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്ത് കൂട്ടി കാത്തിരിക്കുന്ന ചില മനുഷ്യരുണ്ടാകും. വാക്ക് പാലിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് മറ്റൊരാൾക്ക് നൽകുക. കാരണം ഒരു വാക്കിനാൽ മാത്രം നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ കുന്നോളം ഉയരത്തിലെത്തിയിട്ടുണ്ടാകും ചിലരുടെയൊക്കെ ഉള്ളിൽ. നമുക്ക് നമ്മൾ പറഞ്ഞ ഒരു വാക്ക് ജസ്റ്റൊരു വാക്ക് മാത്രമായിരിക്കും, ജസ്റ്റൊരു സെന്റൻസ് മാത്രമായിരിക്കും. പക്ഷെ അവർക്ക് അതൊരു തണലാണ്, ഒരു പ്രതീക്ഷയാണ്, ഒരു പക്ഷേ ജീവിക്കാനുള്ള ഏക കാരണവുമായിരിക്കും. ആ കുന്നോളം ഉയരത്തിലുള്ള സ്വപ്നങ്ങളുടെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ വാക്ക് പാലിക്കാതെ ഒരു കല്ലെടുത്തെറിയുന്നത്, ആ കൊട്ടാരം തകർന്നു വീഴുമ്പോൾ അതിനടിയിൽ പെട്ടുപോകുന്നത് ഒരു മനുഷ്യൻ്റെ വിശ്വാസമായിരിക്കും. ഒരാൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വാക്കിൽ പിടിച്ച് ഒരു കടൽ നീന്തിക്കടക്കാനായിട്ട് ഇറങ്ങുകയാണ്. പകുതി ദൂരം എത്തുമ്പോൾ നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ എങ്ങനെ കരപറ്റും? വാക്കുകൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ മുറിവേൽക്കുന്നത് ശരീരത്തിനല്ല, അത് മനസ്സിനാണ്. ആ മുറിവ് ഉണങ്ങാനായിട്ട് ചിലപ്പോൾ ഒരു ജന്മം തന്നെ വേണ്ടി വരും. പലപ്പോഴും നമ്മൾ വാക്ക് നൽകുന്നത് ആ ഒരു നിമിഷത്തെ സന്തോഷത്തിനോ അല്ലെങ്കിൽ ഒരാളെ താൽക്കാലികമായിട്ട് ആശ്വസിപ്പിക്കാനോ ഒക്കെ ആകും അല്ലേ? പക്ഷേ ആ ആശ്വാസം പിന്നീട് വലിയൊരു ചതിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ട്, അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. മറ്റൊരാളുടെ ഉള്ളിലെ പ്രതീക്ഷകളെ തകർക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. വാക്ക് പാലിക്കാൻ കഴിയില്ല എങ്കിൽ എനിക്ക് കഴിയില്ല എന്ന് പച്ചയായി പറയുന്നതാണ് ഏറ്റവും വലിയ ആത്മാർത്ഥത. അത് ആ നിമിഷം അവർക്ക് വേദനയുണ്ടാക്കിയേക്കാം, പക്ഷേ അവരെ തെറ്റായ ഒരു പ്രതീക്ഷയുടെ തടവറയിൽ ഇടില്ലല്ലോ. വാക്കുകൾക്ക് മൂർച്ചയുണ്ട്, അത് മറ്റൊരാൾക്ക് താങ്ങാകാനും ഉപയോഗിക്കാം, അവരെ തകർക്കാനും ഉപയോഗിക്കാം. ഒരാൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ തൊട്ട് ഒന്ന് ചോദിക്കണം, ഇതെനിക്ക് പാലിക്കാൻ കഴിയുമോ എന്ന്. മറ്റൊരാളുടെ ഉള്ളിൽ കുന്നോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന സ്വപ്നങ്ങളെ തകർക്കാതിരിക്കുക. വാക്കുകളിൽ സത്യസന്ധത പുലർത്തുക. കാരണം കൈവിട്ട വാക്ക് അത് പോയി തന്നെയാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
7: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: Listen without break. Red Ahalya FM 90.4. കേട്ട് കേട്ട് കേട്ടുകൂടാ.
9: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
10: ഓരോ പാട്ടുകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾ പോലും മറന്നുപോയ പല ഓർമ്മകളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വല്ലാത്ത കഴിവ് പല പാട്ടുകൾക്കും ഉണ്ടല്ലേ. പ്രത്യേകിച്ച് നമ്മൾ പഴയകാല ഗാനങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സംഗീതത്തിന്റെ അനന്ത സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിട്ട പല സംഗീതജ്ഞരെയും നമ്മൾ ആ നിമിഷത്തിൽ ഓർത്തുപോകും അല്ലെ. അത്തരം ഓർമ്മകളിലൂടെയുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകളും കഥകളും ഒക്കെ നമ്മളോട് പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളുടെ കൂടെ RJ ഹീര. ആദ്യത്തെ ഗാനം പൂന്തൈനരുവി എന്ന് പറയുന്ന പാട്ടാണ്. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് P. സുശീല പാടിയ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വർഷങ്ങൾക്ക് മുൻപ് മലയാള സംഗീത ലോകത്തേക്ക് കാലെടുത്തു വെച്ച ഒരു മികച്ച ഗായിക പി ലീല. എന്റെ അമ്മ എപ്പോഴും എനിക്ക് പാടിത്തരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കണ്ണും പൂട്ടി ഉറങ്ങുക നീ എൻ കണ്ണേ പുന്നാര പൊന്നു മകളെ. അമ്മയ്ക്ക് ഒരുപാട് ഓർമ്മകൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്നാൽ പി ലീല എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലത്തെ റെക്കോർഡിങ്ങുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഒരു വെല്ലുവിളിയായിരുന്നു. രാത്രികാലങ്ങളിലാണ് കൂടുതലും റെക്കോർഡ് ചെയ്തിരുന്നത്. മൈക്കിലെത്താത്ത സമയത്ത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്റ്റൂളിൽ കയറി നിന്ന് പാടിയ ഓർമ്മകൾ വരെ പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എക്കോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സ്റ്റുഡിയോ സെറ്റപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൺകൂടം ഇങ്ങനെ തൂക്കിയിട്ട് പല ഓർമ്മകളും പങ്കുവച്ചിരുന്നു. അപ്പൊ തന്റേതായ ഒരു വ്യക്തിമുദ്ര മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പി ലീലയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. സ്നേഹസീമ എന്ന സിനിമയിലെ AM രാജയും പി ലീലയും ചേർന്ന് പാടിയ കണ്ണും പൂട്ടി ഉറങ്ങുക എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ദേവരാജൻ മാഷിനും ഒ എൻ വി കുറുപ്പിനും സംഗീതത്തിനോട് മാത്രമായിരുന്നില്ല ഭ്രമം, ഫുട്ബോളിനോടും അത്രയും തന്നെ ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പണ്ട് ഒരുമിച്ച് സന്തോഷ് ട്രോഫി കാണാൻ പോവുകയും അങ്ങനെ ഫുട്ബോളിനോടും കളിക്കാരോടൊക്കെയുള്ള സ്നേഹം വളരെയധികം കൂടി നിൽക്കുന്ന ആൾക്കാരും കൂടിയാണ് ഇവരൊക്കെ. അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വികാരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നത് അവരുടെ പാട്ടുകളിലൂടെ തന്നെയായിരുന്നു. എന്തായാലും ദേവരാജൻ മാഷ് ലിറിക്സ് എഴുതി പി ഭാസ്കരൻ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ് ഇനി അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസ് പാടിയ എന്റെ സ്വപ്നത്തിൻ എന്ന ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീരോ.

ചില പാട്ടുകൾ സിനിമയിൽ വരാൻ ചിലർ കാരണമായി കാണും അല്ലെ. അങ്ങനെ ഒരു പാട്ടാണ് പ്രിയമാനസം. ചിലമ്പുലി എന്ന സിനിമയില് ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. പക്ഷെ ഈ പാട്ട് സിനിമയിൽ വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാസിക്കൽ ടച്ച് ഉള്ളൊരു പാട്ടാണ്, ഇത് സിനിമയിൽ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പ്രൊഡ്യൂസർ പലതവണ പറഞ്ഞെങ്കിലും ഈ പാട്ട് എങ്ങനെയാണോ അതങ്ങനെ തന്നെ സിനിമയിൽ ഉണ്ടാകണം എന്ന് വാശി പിടിച്ച ഒരാളായിരുന്നു തിക്കുറിശി. അങ്ങനെ അദ്ദേഹത്തിന്റെ വാശിക്കൊടുവിലാണ് പ്രിയമാനസ എന്ന പാട്ട് സിനിമയിൽ വരുന്നത്. യെസ്, ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പി ലീല പാടിയ ചിലമ്പുലി സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര.

ചില പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഓരോരുത്തരുടെ ലൈഫിലെ പല ഓർമ്മകളും തിരിച്ചു വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കൺമണി നീ എൻ കരം പിടിച്ചാൽ. അപ്പൊ ചുമ്മാ ഇങ്ങനെ കമന്റ് സെക്ഷനിലൊക്കെ പോയപ്പോഴാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്, എൻ്റെ ഭാര്യയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് അവൾക്ക് നടക്കാൻ പറ്റാനുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവളുടെ കൈ പിടിച്ച് നടക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ മൂളിക്കൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും ഈ പാട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് ഓർമ്മയിലേക്കാണ് ഓരോ ഗാനങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. കുപ്പിവള എന്ന സിനിമയിൽ നിന്ന് MS ബാബുരാജ് കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ വരികൾ എഴുതിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് RJ ഹീര ഓൺ അഹലിയ FM. സ്റ്റേ ട്യൂൺഡ്.

ಹಾಗಿದ್ಯಾ? ಕಣ್ಮಣಿ ನೀನ್ ಕರಂ ಪಿಡಿಚಾ ಹದಿಜಾ,

പ്രശസ്തമാണ്. ദേവരാജൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലായിരിക്കും അദ്ദേഹം ഒരു ട്യൂണിനെ പറ്റി ചിന്തിക്കുന്നത്. ആ ട്യൂൺ ഇങ്ങനെ ഒന്ന് രണ്ട് തവണ പാടി നോക്കുന്നു, അതിങ്ങനെ മനസ്സിലിട്ട് രാത്രി കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ട്യൂൺ മനസ്സിലുണ്ട് എങ്കിൽ ശരി, നമുക്ക് ഈ ട്യൂൺ എടുക്കാമെന്ന് പറയും. ഞാൻ കമ്പോസ് ചെയ്ത ട്യൂൺ എനിക്ക് പോലും പിറ്റേ ദിവസം രാവിലെ ഓർമ്മ വരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ അത് ഓർത്തിരിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ദേവരാജൻ മാഷിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വയലാർ വരികൾ എഴുതി യേശുദാസ് പാടിയ ചെമ്പരത്തി എന്ന സിനിമയിലെ ചക്രവർത്തിനെ കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

ഒരു പൂരപ്പറമ്പിന്റെ സെറ്റപ്പാണ് എനിക്ക് പാട്ട് കമ്പോസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു അറ്റ്മോസ്ഫിയർ. പറഞ്ഞു വരുന്നത് ബാബുരാജ് എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ്. ആളും ബഹളവും കഥയും കവിതയും ഒരു പൂരപ്പറമ്പിന്റെ ആംബിയൻസിൽ കിട്ടുന്ന ഒരു ഒരു ഒരു ഒരു ഒരു ഓളത്തിൽ പാട്ടുണ്ടാക്കുന്ന ഒരാള്, അങ്ങനെ വേണം ബാബുരാജിനെ പറയാൻ. അപ്പോൾ ബാബുരാജൻ മാഷിന്റെ പല പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. എന്തായാലും അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത്. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി യേശുദാസ് പാടിയ സൃഷ്ടി എന്ന സിനിമയിലെ സൃഷ്ടി തൻ സൗന്ദര്യവും കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പലർക്കും പല രീതിയിലാണ് പാട്ടൊഴുകി അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കെ രാഘവൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോക്ക് സ്റ്റൈല് അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ആണല്ലേ. ദേവരാജൻ മാഷ് പോലും ഈ പാട്ട് സിനിമയിൽ കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വിളിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട്, ഈ ഒരു ഫോക്ക് സ്റ്റൈൽ പാട്ട് കേട്ടിട്ടാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. നീലക്കുയിൽ എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികൾ എഴുതി, ജാനമ്മ ഡേവിഡ് എഴുതിയ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
5: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടെ ഉദ്യമിയോക്കോ മുദ്രാ യോജന സെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: സോളർ പവർ കെ മാമലേ സോളർ പവർ കെ മാമലേ ഭാരത് ദുനിയാക്കെ ടോപ്പ് 5 ദേശമേ ആകയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പോഹ്ചാനേ കാ ഹി നഹി ഹേ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹേ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹേ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: FM 90.4. It's rhythm of Palakkad.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.